ആകാശവാണി കോഴിക്കോട്. സമയം 5:58:17. ഇന്ന് ശകവർഷം 1948, വൈശാഖമാസം 21-ാം തീയതി. കൊല്ലവർഷം 1201, മേടം 28. 2026 മെയ് 11 തിങ്കളാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ പി മോഹനൻ.
2: താൻ വളരെയേറെ മോഹിച്ച് സ്ഥാപിച്ച ഒരു സർവകലാശാലയുടെ ആമുഖവാക്യത്തിനു വേണ്ടി, അതിൻ്റെ ഒരു മോട്ടോവിനു വേണ്ടി ഒട്ടേറെ പരതിയിട്ടാകണം മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ഇനി പറയുന്ന ഉപനിഷത് വാക്യത്തിൽ എത്തിച്ചേർന്നത്. എത്ര വിശ്വം ഭവത്യേകനീടം, എവിടെ ലോകം ഒരു പക്ഷിക്കൂട് പോലെ ചുരുങ്ങി ഒതുങ്ങുന്നുവോ അവിടം. വ്യത്യസ്ത സംസ്കൃതികൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സൗന്ദര്യബോധങ്ങൾ എല്ലാം ഒത്തുചേരുന്ന ഒരിടം എന്ന ആ വലിയ സങ്കല്പം, എവിടെ നിന്നായാലും പുതിയ കാറ്റും വെളിച്ചവും ആത്മബോധങ്ങളും അറിവുകളും ഇങ്ങോട്ടൊഴുകിയെത്തട്ടെ എന്ന ഭാരതീയൻ്റെ എക്കാലത്തെയും വലിയ പ്രാർത്ഥന ആമുഖവാക്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് പിറകിൽ ഉണ്ടായിരുന്നിരിക്കണം. സാഹിത്യം ഒന്നേയുള്ളൂ, പല ഭാഷകളിൽ എഴുതപ്പെടുന്നു എന്ന് മാത്രം എന്ന് വിശ്വസിച്ച ലോകസാഹിത്യം എന്ന കാഴ്ചപ്പാടിൻ്റെ ഒരു ആരാധകനായിരുന്നല്ലോ ജർമ്മൻ കവിയായ ഗോയിഥയെ പോലെ തന്നെ നമ്മുടെ മഹാകവിയായ രവീന്ദ്രനാഥ് ടാഗോറും. ഒരു പക്ഷിക്കൂടായി ചുരുങ്ങിയൊതുങ്ങുന്ന ലോകം എന്നതിനർത്ഥം ലോകത്തോളം വളർന്നു വികസിക്കുന്ന ദേശങ്ങൾ എന്നുകൂടിയാണല്ലോ. പ്രാദേശിക ബോധങ്ങളുടെയും സാർവദേശീയ ബോധങ്ങളുടെയും സങ്കോച വികാസങ്ങളിലൂടെയാണ് മനുഷ്യചരിത്രം എക്കാലവും മുന്നോട്ടു പോകുന്നത്. ചവറയിലെ കരിമണലിലാണ് തൻ്റെ അടിവേരുകൾ എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മഹാകവി ONV എങ്ങും എനിക്കൊരു വീടുണ്ട് സ്വന്തമായി എന്ന സാർവദേശീയ വീക്ഷണത്തെയും ഒപ്പം സാത്മീകരിക്കുന്നത് തൻ്റെ സ്വത്തുബോധത്തെ വിശ്വത്തോളം വളർത്തുന്നതിനാലാണ്. ഗോയിഥതൻ മുറ്റത്തെ ഡെയ്സി മലരിനും കാളിദാസൻ്റെ വനജ്യോത്സ്നതൻ മണം എന്ന് പാടാൻ കഴിയുന്നത് ഇക്കാരണത്താൽ തന്നെ. പ്രപഞ്ചമെന്നൊരു തറവാടായി വരമ്പുകൾ കാണാതായി പ്രകടോത്സാഹം നീ ഒഴുകരുതേ വയലാം വയലുടനീളം എന്ന് നമ്മുടെ മറ്റൊരു കവിയും ഇടശ്ശേരി ഗോവിന്ദൻ നായരും ഈ വിശ്വത്തോളമുള്ള വ്യാപ്തിയെ വാഴ്ത്തിപ്പാടുന്നുണ്ടല്ലോ. ആനോ ഭദ്രക്രതവോ എന്തു വിശ്വത എന്ന ഋഗ്വേദവാക്യത്തിൻ്റെ സത്ത തന്നെ ഈ ചിന്തകൾക്ക് പിറകിൽ. എവിടെ നിന്നായാലും ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നായാലും അറിവുകൾ, അറിവിൻ്റെ വെളിച്ചം ഇവിടേക്ക് ഒഴുകിയെത്തട്ടെ എന്ന വലിയ പ്രാർത്ഥന. എന്നാൽ ഇന്ന് പ്രാദേശിക സങ്കുചിതത്വങ്ങൾക്കും പലതരം തീവ്രവാദങ്ങൾക്കും മൗലികവാദങ്ങൾക്കും നടുവിൽ ഈ മഹദ്ദർശനം നമുക്കെങ്ങനെ കൈമോശം വന്നു പോയി? ഈ വലിയ ലോകബോധ്യത്തെ നാം പുതിയ ആഗോളവൽക്കരണത്തിൻ്റെ സാമ്പത്തിക യുക്തി കൊണ്ട് പകരം വെച്ചുകൂടാ. സാമ്പത്തിക മൂലധനത്തിൻ്റെ ലോകവിപണിയിലൂടെയുള്ള നിർബാധമായ ഒഴുക്കാണ് ആഗോളവൽക്കരണം എന്ന പുതിയ ആശയത്തിൻ്റെ അടിത്തറ. സ്വതന്ത്രമായ വിപണിക്കപ്പുറം മറ്റൊന്നിലേക്കും തിരിയാത്ത ഈ പുതിയ ലോകബോധ്യത്തിന് മുൻപറഞ്ഞ ആ ഉദാത്ത ആശയവുമായി പുലബന്ധം പോലും ഇല്ല. വിപണികൾ തമ്മിലുള്ള സഹകരണം എന്ന ആശയം പോലും അനുവദിക്കാത്ത, വിപണികൾക്കുമേലുള്ള ആധിപത്യം എന്ന വലിയ ആശയത്തിലേക്ക് മാത്രം അത് വിരൽ ചൂണ്ടുന്നു. ഏത് ചെറിയ ഭാഷയ്ക്കും ഏത് ചെറിയ ഉപസംസ്കൃതിക്കും, സബ്കൾച്ചർ എന്ന് നമ്മൾ പറയുന്ന ഉപസംസ്കൃതികൾക്കും വിശാലമായ മാനവ സംസ്കൃതിയിലേക്ക് വല്ലതുമൊന്ന് സംഭാവന ചെയ്യാനുണ്ട് എന്ന ആശയത്തിലേക്ക് എത്തിക്കാൻ പുതിയ ആഗോളവൽക്കരണത്തിന് കഴിയുന്നതേയില്ല. അറിവ് തന്നെയും അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ഒരു അടയാളമായി മാറുന്നു ഈ പുതിയ വ്യവസ്ഥയിൽ. വ്യാസനും വിഘ്നേശ്വരനും എന്ന വലിയൊരു രചനയിൽ ആനന്ദ് സൂചിപ്പിക്കുന്നതുപോലെ അറിവ് വിമോചനത്തിനല്ല അടിമത്തത്തിനാണ് ഉതകുന്നത് എന്ന അവസ്ഥ സംജാതമാകുന്നു. ഒരു മാപ്പിങ്ങിൽ ലോകം മുഴുവൻ നിങ്ങളുടെ കൈവെള്ളയിലായിത്തീരുന്നു. എന്ത്, എവിടെ എന്നത് കൈരേഖ പോലെ നമ്മളുടെ മുമ്പിൽ തെളിയുന്നു. രഹസ്യം എന്ന് ഒന്നില്ല, അല്ലെങ്കിൽ രഹസ്യം മാത്രമേയുള്ളൂ എന്നൊരു പുതിയ അവസ്ഥ. ഒരു വലിയ കുന്നിൽ ഒരല്പം ലോഹമണ്ണുണ്ടെങ്കിൽ ആ കുന്ന് മുഴുവൻ കളച്ചു മറിച്ച് കളയാം എന്ന വ്യാമോഹം, ഇതാകുന്നു പുതിയ കാലത്തിൻ്റെ മുഖമുദ്ര. തേന തെക്തേന ഭുഞ്ചീത, നിങ്ങൾ ആവശ്യമുള്ളത് മുഴുവൻ എടുത്തുകൊള്ളൂ, പക്ഷെ നാളേക്ക് വേണ്ടി പാത്രത്തിൽ ഒരല്പം ബാക്കി വെക്കണം എന്നാണ് ഭാരതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് കേവലമായ ഒരു ദേശീയവാദം അല്ല, ഒരു ദേശം പഠിപ്പിക്കുന്ന വിശാലമായ മാനവിക ബോധമാണ്. ലോകം ഏകനീഡമായി മാറിയിരിക്കുന്നു എന്ന പുതിയ കാലത്തിൻ്റെ ബോധ്യത്തെ പുനർനിർവചിക്കേണ്ടതായിട്ടുണ്ട്. ലോകം വിപണികളിലൂടെയല്ല ഒന്നാകേണ്ടത്, മനുഷ്യ മനസ്സുകളിലൂടെയാണ്. ഇന്ന് ആഫ്രിക്ക ഇതൻ നാട് അവളുടെ ദുഃഖത്താലേ ഞാൻ കരയുന്നു എന്ന ബോധ്യത്തിലൂടെയാണ്

0: ഏതൊരു ചെറിയ ഭാഷയ്ക്കും ഒരു നിരക്ഷരൻ്റെ ഒരു സാമാന്യമായ ഉപസംസ്കൃതിക്ക് പോലും ഒരു വലിയ സംഭാവന നൽകാൻ കഴിയും എന്ന ബോധ്യത്തിലാകണം ലോകം ഒന്നാകേണ്ടത്. അല്ലാതെ വിപണികളുടെ ഒന്നുചേരലല്ല പുതിയ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. കൊള്ളാൻ വല്ലതുമൊന്ന് കൊടുക്കാനു ഇല്ലാതില്ലൊരും ഉൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവഹൃദയ പനി നീർപ്പൂന്തോപ്പിൽ എന്ന് വൈലോപ്പിള്ളി പറയുന്നതും മറ്റൊരർത്ഥത്തിലല്ല.
1: ഡോക്ടർ കെ പി മോഹനൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കോഴിക്കോട്. 6:05 ഇംഗ്ലീഷിലുള്ള വാർത്തകൾ കേൾക്കാം. ഡൽഹിയിൽ നിന്ന് റിലേ ചെയ്യുന്നു.

0: Red-flagged vessel MV Hundis, carrying around 150 people, including two Indians, arrived in Spain yesterday and anchored off the Canary Islands following the outbreak. According to the embassy, passengers disembarked in line with protocols issued by the World Health Organization and Spanish authorities. The Spanish National Center for Emergency Monitoring and Coordination said the two Indians who were working as crew members have been evacuated to the Netherlands, where they will undergo quarantine under health safety protocols. In IPL cricket, Royal Challengers Bengaluru defeated Mumbai Indians by 2 wickets in a last over thriller in Raipur last night. Put into bat first, Mumbai Indians posted 166 for 7 in 20 overs, riding on Tilak Verma's 57 off 42 balls. Today, Punjab Kings will face Delhi Capitals at Himachal Pradesh Cricket Association Stadium in Dharamshala at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾക്ക് ശേഷം കാവ്യാഞ്ജലി. പുതിയ ചോറൂണ്, വൈലോപ്പള്ളി ശ്രീധര മേനോൻ എഴുതിയ കവിത, ആലപിക്കുന്നത് ഒ.കെ. അഞ്ജു. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം. ഈ പരിപാടിയിൽ നിന്ന് ഞാൻ എൻ്റെ വായന. തുടർന്ന് ഡോക്ടർ നീതു ജോൺ പങ്കെടുക്കുന്ന ആരോഗ്യ മാമൂല്യം, കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ. 7:35 പാട്ടുപെട്ടിക്കാലം. 7:40 നോവൽ ടൈമിൽ പി എഫ് മാത്യൂസ് എഴുതിയ അടയാളപ്രേതം എന്ന നോവലിൽ നിന്ന് ഒരു ഭാഗം. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണ മലരുകൾ. 9:30 നാടകഗാനങ്ങൾ. 9:45 വാർത്താ തരംഗിണി. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. 2:15 തുടർ നാടകം, കുറ്റവും ശിക്ഷയും 16-ാം ഭാഗം. 2:30 ഗസൽ. വൈകുന്നേരം 4:45 രാത്രി 8 മണിക്കും ചലച്ചിത്ര ഗാനങ്ങളാണ്. 5 മണിക്ക് CK ആണ്ടിയും സംഘവും അവതരിപ്പിക്കുന്ന ഭഗവതി തോറ്റം കേൾക്കാം. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും പരിപാടിയിൽ ഓണവിപണിയിൽ ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷിയെക്കുറിച്ച് ഒരു പരിപാടി കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 9:15 വിദ്യാഭ്യാസ രംഗം, ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ ലോകമഹായുദ്ധങ്ങൾ, ശ്രീ രാജു ജേക്കബിൻ്റെ പ്രഭാഷണം കേൾക്കാം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 2-ാം ദിനം. ദൈവത്തിൻ മനം ആരു കണ്ടു, രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എസ് നായർ, പ്രസിദ്ധ പ്രമോദ്, രജു കോലിയക്കോട്. 11 മണിക്ക് ലളിതഗാനം. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യാഞ്ജലി.
3: വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ പുതിയ

നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ പുതിയ ചോറൂണ് എന്ന കവിത. ആലപിച്ചത് ഒ കെ അഞ്ജു.

ആകാശവാണി കോഴിക്കോട് പ്രഭാതഗീതം. ആദ്യം എം ബാലമുരളീകൃഷ്ണ ആലപിച്ച കാലഭൈരവാഷ്ടവം കേൾക്കാം.

വിജയ് യേശുദാസും സംഘവും പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.

0: ലോകത്തിലെ പ്രധാന നഗരങ്ങളെല്ലാം ഇപ്പോൾ വായുമലിനീകരണ ഭീഷണിയിലാണ്. ഈ അവസരത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ കാർബൺ മാപ്പിംഗ് നടത്തി നഗരത്തിലെ വായുമലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. CWRDM, കില തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കാർബൺ ഓഡിറ്റിംഗ് നടത്തും. എത്രത്തോളം കാർബൺ പുറത്തുവിടുന്നുണ്ടെന്ന് പഠനത്തിലൂടെ വ്യക്തമാകും. അന്തരീക്ഷത്തിലുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനവും സ്വാംശീകരണവും തുല്യമാക്കുന്നതാണ് കാർബൺ സന്തുലിതം. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വായുമലിനീകരണം തടയാൻ കോഴിക്കോട് കോർപ്പറേഷൻ നടത്തുന്ന കാർബൺ മാപ്പിംഗിനെക്കുറിച്ച് ശ്രദ്ധയിലാദ്യം ഡെപ്യൂട്ടി മേയർ CP ജയശ്രീ.
1: ഒരു നഗരം എങ്ങനെ കാർബണിന്റെ എമിഷൻ കുറച്ചുകൊണ്ട് എയറിന്റെ ശുദ്ധത നിലനിർത്താം എന്നതിനെ പറ്റിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആലോചിക്കുന്നത്. നിരവധി പദ്ധതികൾ പല രീതികളിലായിട്ട് നേരിട്ട് നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും അതിനൊരു ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബഡ്ജറ്റിൽ അതിനുള്ള ഒരു പ്രൊവിഷൻ വെച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി CWRDMലെ ശാസ്ത്രജ്ഞരുമായിട്ട് നമ്മൾ പ്രാഥമിക തലത്തിൽ ഡിസ്കഷൻ നടത്തിയിരുന്നു. അതനുസരിച്ചിട്ട് അവരിപ്പോ നമുക്കൊരു പ്രപ്പോസൽ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അതിലെ രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നടത്താൻ വിചാരിക്കുന്നത്. കാർബൺ മാപ്പ് ചെയ്യുക, അത് റെഗുലറായിട്ട് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ശാസ്ത്രീയമായിട്ട് തന്നെ. അപ്പൊ അതിന് നമുക്ക് എല്ലാ വാർഡുകളിലും ഇപ്പൊ ഒരു വീട് ചെയ്യുന്നത് പോലെ പല റെസിഡൻസുകള് വാർഡുകള് അങ്ങനെ തരം തിരിച്ചുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ മീഥെയ്ൻ കാർബൺ കണ്ടന്റ് ഉള്ള വാതകങ്ങളുടെ എമിഷൻ എത്രത്തോളം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് എന്നും ആദ്യം അത് മാപ്പ് ചെയ്യുക. പിന്നെ അതിന്റെ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡി നടത്തിക്കൊണ്ട് നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വാർഡുകളിലും എന്നാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചു തന്നിരിക്കുന്നത്. അവരതിന് കൃത്യമായിട്ട് ഒരു CWRDMലെ സയന്റിസ്റ്റുകളെ നമുക്കൊരു കൃത്യമായിട്ടൊരു പ്രൊജക്ട് തന്നെ നമുക്കിപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊജക്ട് നമ്മൾ കൗൺസിലിന്റെ അനുമതിക്കായി വെക്കുകയും അത് വാർഡ് തലത്തിൽ കൗൺസിലർമാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നടപ്പാക്കുന്നതിനാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നമുക്ക് നിലനിർത്താൻ പറ്റിയാൽ, അതായത് എത്രത്തോളം കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുവോ അത്രത്തോളം യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു ഇക്വിലിബ്രിയം എയറിന്റെ കാർബണിന്റെ കണ്ടന്റിൽ ഉണ്ടാവും അല്ലെങ്കിൽ കോൺസെൻട്രേഷനിൽ ഉണ്ടാവും. ആ ഇക്വിലിബ്രിയം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അലൌഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി. കൂടാൻ അനുവദിക്കാതിരിക്കുന്നതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് വലിയ രീതിയിൽ ചൂട് കുറയ്ക്കുന്നതിന് സഹായിക്കും. കാരണം ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ചൂടിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഗ്യാസാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് പരിസ്ഥിതി നല്ലതായിട്ട് പിന്നെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് സാധിക്കും.
0: നമ്മുടെ വീടുകൾ കാർബൺ സന്തുലിതമാകാൻ നാം ശ്രമിച്ചാൽ മാത്രമേ വായുമലിനീകരണം കുറയ്ക്കാനുള്ള ലക്ഷ്യം പൂർണ്ണമായി വിജയിക്കുകയുള്ളൂ. കോഴിക്കോട് വേങ്ങേരിയിലെ കാർബൺ സന്തുലിത വീടായ മേടയുടെ ഉടമയും നിറവ് കോർഡിനേറ്ററും കൂടിയായ ബാബു പറമ്പത്ത്.
2: ഞാൻ 2010ലാണ് എന്റെ പുതിയ വീട് വെക്കുന്നത്. 12 സെന്റ് സ്ഥലത്താണ്. ഈ പുതിയ വീട് വെക്കുമ്പോൾ ഈ സ്ഥലത്ത് ഒരു പച്ചപ്പ് പോലും ഇല്ലായിരുന്നു. വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് വീടിന്റെ ചുറ്റുഭാഗത്തും 20 മരങ്ങൾ ഇപ്പോൾ പല വർഷങ്ങളാണ് 20 അല്ലെങ്കിൽ 22 വന്നിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. അപ്പോൾ ഇത് കാർബൺ ന്യൂട്രലിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അന്ന് 2010 വെക്കുമ്പോൾ പറഞ്ഞിരുന്നു

0: തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആകുമ്പോഴത്തേക്ക് എൻ്റെ വീട് കാപ്പനൂട്ടിൽ എത്തിക്കുന്നത്. അതിന് ചെയ്തത് എന്താ വെച്ചാല് വൃത്തി, വെള്ളം, വിളവ്, വെളിച്ചം, യാത്ര, സൗഹൃദം, ഈ രീതിയിലേക്ക് ഒരു സുസ്ഥിര സൗഹൃദം ഞാൻ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. അതിലൊന്ന് ആദ്യം വൃത്തിയുടെ കാര്യത്തിലേക്ക്. എൻ്റെ വീട്ടിൽ വരുന്ന പാഴ്വസ്തുക്കൾ, അജൈവമായുള്ള പ്ലാസ്റ്റിക്, ചില്ല്, ചെരുപ്പ്, ബാഗ്, ഇത് കൃത്യമായിട്ട് തരംതിരിച്ച് വെക്കാനുള്ള മൈക്രോ എംസിഎഫ് വീട്ടിലുണ്ട്. അപ്പോൾ ഒരു മിഠായി കടലാസ് പോലും കത്തിക്കുന്ന വലിച്ചെറിയുന്നില്ല, അതിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ആ സൂക്ഷിച്ച് വെച്ച സാധനം എല്ലാ മാസവും ഹരിത കർമ്മസേന വീട്ടിൽ വന്ന് ശേഖരിക്കുന്നു. അവർക്ക് യൂസഫ് ഇനത്തിൽ 60 രൂപ മാറ്റി വെക്കുന്നു. അതിന് ദിവസം 2 രൂപ ഞാൻ അതിനുവേണ്ടി മാറ്റി വെക്കുന്നു. രണ്ട്, വൃത്തിന്റെ കാര്യത്തിൽ തന്നെ ജൈവ പാഴ്വസ്തുക്കൾ, ഭക്ഷണ ആവശ്യത്തിനാണ് ഉണ്ടാക്കുന്നത്, എന്നാലും കുറച്ചൊക്കെ ബാക്കി വരും. ആ ബാക്കി വരുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നിക്ഷേപിക്കുന്നു. ആ ബയോഗ്യാസ് പ്ലാന്റിലെ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് 4 മാസത്തിൽ ഒരു സിലിണ്ടർ മതി എൽ പി ജി. ബയോഗ്യാസിൽ നിക്ഷേപിക്കാൻ കഴിയാത്ത പിന്നെ പൈനാപ്പിൾ അല്ലെങ്കിൽ ഉള്ളിത്തോട്, മുട്ടത്തോടുള്ള സാധനങ്ങൾ റിംഗ് കമ്പോസ്റ്റ് വീട്ടിലുണ്ട്, അതിലിട്ടിട്ട് അത് വളമാക്കി മാറ്റുന്നു. ഇതിൽ നിന്ന് വളം ഉപയോഗിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഒരു അടുക്കളത്തോട്ടമുണ്ട്. 26 തരം പച്ചക്കറികൾ സീസൺ അനുസരിച്ച് ഞാൻ മാറ്റി മാറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പൊ എൻ്റെ വീട്ടിലേക്കുള്ള ഈ പച്ചക്കറികൾ, പയറായാലും വെണ്ടയായാലും തക്കാളിയായാലും ചീരയായാലും എല്ലാം തന്നെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് കാർബൺ പാദമുദ്രയും കൂടെ ഞാൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി വാങ്ങണം. പുറത്ത് പാളയത്തതില്ല, പാളയത്തിലേക്ക് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങേണ്ട സാധനങ്ങൾ ഒരു ട്രക്ക് 400 കിലോമീറ്റർ പിന്നെ ഡീസൽ കത്തിച്ചിട്ടാണ് എത്തിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ കഴിഞ്ഞു. അവിടെയാണ് കാർബൺ പാദമുദ്ര സീറോ ആക്കുന്നത്. പിന്നെ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്, 3 കിലോവാട്ടിൻ്റെ. ആ സോളാറിലെ വൈദ്യുതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അധികം വരുന്ന വൈദ്യുതി ACB ഗ്രിഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നിട്ട് വർഷത്തിൽ ഒരു 8000-9000 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ എൻ്റെ പുറപ്പുറത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി, അത് ഗ്രീൻ എനർജിയാണ്, അത് ഉപയോഗിച്ചിട്ടാണ് വീട്ടിൽ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ബൾബ് കത്താന്ന് പറഞ്ഞാൽ അതൊരു 30% ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വരുന്നത്, ബാക്കി കൽക്കരി കത്തിച്ചിട്ടോ ഡീസൽ കത്തിച്ചിട്ടോ ആണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ബൾബ് ഇടുക, ഒരു ഫാൻ ഇടുകയെന്ന് പറഞ്ഞാൽ മറ്റെവിടെയോ കൽക്കരി കത്തുന്നുണ്ട്, ഡീസൽ കത്തുന്നുണ്ട് എന്നുള്ള, അതില്ലാതെയാക്കാൻ കഴിയും. പിന്നെ LED ബൾബാണ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് യാത്രക്ക് പരമാവധി നടക്കാൻ പറ്റുന്ന ദൂരം നടക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കും. മൂന്നാമത് ഇലക്ട്രിക് വാഹനം എനിക്കുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. നാലാമത് പെട്രോൾ വാഹനം ഉപയോഗിക്കുന്നില്ല എന്നുള്ള, നാലാമത്തത് അത്യാവശ്യമാണ് വെച്ചാൽ പെട്രോൾ വാഹനം ഉപയോഗിക്കും. അപ്പോൾ അവിടെയും നമ്മൾ ഇത് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്നാലും അവശേഷിക്കുന്ന കാർബൺ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, പിന്നെ ഗ്യാസ് കത്തുമ്പോഴോ മറ്റുള്ളതിലൊക്കെ. ഈ കാർബണിനെ ന്യൂട്രാക്കാൻ വേണ്ടിയിട്ട് അവശേഷിക്കുന്ന കാർബൺ വളരെ കുറയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. അവശേഷിക്കുന്നതിന് ന്യൂട്രാക്കാൻ മരത്തിന് മാത്രമേ കഴിയുള്ളൂ, വലിച്ചെടുക്കാൻ. അതിനാണ് ഞാൻ പറഞ്ഞത് 20-22 മരങ്ങൾ, പിന്നെ പേരക്ക, ജാമ്പക്ക, സപ്പോട്ട, നെല്ലി, പ്രാവ്, മാവ്, ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങൾ വീട്ടിൽ ചുറ്റുമുണ്ട്. അപ്പോൾ ഓരോ മരവും എൻ്റെ വീട്ടിൽ പുറത്തേക്ക് വന്ന കാർബൺ ഡയോക്സൈഡ് അത്ര, അത് ഓരോ മരവും ഈ 15 കൊല്ലം കൊണ്ട് ശേഖരിച്ച് കാർബൺ ഡയോക്സൈഡ് അത്ര അത് കൃത്യമായിട്ട് അളന്ന് എന്നെ തിട്ടപ്പെടുത്തിയിട്ടാണ് ഈ വീട് കാർബൺ ന്യൂട്രൽ അല്ലെ നെഗറ്റീവിലേക്ക് എത്തി എന്നുള്ളത് ആഗസ്റ്റ് 4 CEEA റിപ്പോർട്ട് ചെയ്തത്.
1: നഗരത്തിലെ വായുമലിനീകരണം കുറയ്ക്കാൻ കോർപ്പറേഷൻ നടത്തുന്ന കാർബൺ മാപ്പിംഗ് മാതൃകാപരമാണ്. ഇതിനൊപ്പം ഹരിത നിർമ്മാണ രീതികൾ കൂടി ജനങ്ങൾ ഏറ്റെടുക്കണം. പരിസ്ഥിതി പ്രവർത്തകനായ EP അനിൽകുമാർ ശ്രദ്ധയോട്.
2: 7.5 ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കാർബൺ മാപ്പിംഗ് നടത്താനെടുത്ത തീരുമാനം സ്വാഗതാർഹമാണ്. ലോകത്താകെ കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമാകുന്നതിന് ഹരിതവാതകങ്ങളുടെ ബഹിർഗമനം നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് തന്നെയാണ് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ അന്തരീക്ഷത്തിൽ അധികമായി എത്തുന്ന കാർബൺ ഉൽപ്പന്നങ്ങൾ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഇവയുടെ അധികമായ സാന്നിധ്യം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുകയും വലിയ പ്രശ്നങ്ങൾ ലോകത്തിലാകെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, കോഴിക്കോട് നഗരത്തിലെ മനുഷ്യരുടെ ഹരിതവാതകങ്ങളുടെ ബഹിർഗമനം, കാർബൺ ഫുട്പ്രിന്റ് എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഈ ശ്രമം തീർച്ചയായും ആരോഗ്യകരമാണ്. നമുക്കറിയാവുന്നതുപോലെ ഭൂമിയിലെ മനുഷ്യരുടെ കാർബൺ ബഹിർഗമനം, ഓരോ മനുഷ്യരും ഒരു വർഷം 2000 കിലോ കാർബൺ വരെ പുറത്തുവിട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നിരിക്കെ ലോകത്തിലെ മനുഷ്യരുടെ ശരാശരി ഹരിതവാതക ബഹിർഗമനം പ്രതിവർഷം 4 ടണ്ണിലധികമാണ്, 4700 കിലോയ്ക്ക് അധികമാണ്. ഹരിതവാതകങ്ങളുടെ ബഹിർഗമനത്തിന്റെ അളവ് പരമാവധി കുറച്ചുകൊണ്ടുവരാനുള്ള നമ്മളുടെ ശ്രമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, വീട് നിർമ്മാണത്തിൽ ഒക്കെ തന്നെ, ഈ പഠനം തീർച്ചയായും ഹരിതവാതകങ്ങളുടെ ബഹിർഗമനത്തെ പരമാവധി നിയന്ത്രിച്ചു കൊണ്ടുവരുവാൻ കോഴിക്കോട്ടുകാർക്ക് ഒരു ഹേതുവായി മാറുമെന്ന് മാത്രമല്ല, നമ്മുടെ നഗരത്തിൽ കൂടുതൽ തണൽ മരങ്ങൾ, നമ്മുടെ മണ്ണ് കൂടുതൽ കാർബൺ ഉൽപ്പന്നങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള കരുത്ത്, നമ്മളുടെ കടൽ തീരങ്ങളെ കൂടുതൽ ആരോഗ്യകരമായി നിലനിർത്തും.

0: നടത്താനൊക്കെയുള്ള ഉത്തരവാദിത്ത ബോധം നമ്മളിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ പറയുന്ന കാർബൺ മാപ്പിംഗ് തീർച്ചയായും കോഴിക്കോടിന്റെ പരിസ്ഥിതി സൗഹൃദ നഗരമാക്കി മാറ്റാനുള്ള ദീർഘവീക്ഷണപരമായ സമീപനത്തിന്റെ വളരെ നിർണായകമായ ഒരു ഇടപെടൽ എന്ന തരത്തിൽ കാണണം. ഇത്തരം തീരുമാനമെടുത്ത കോർപ്പറേഷനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു.
1: നഗരപ്രദേശങ്ങൾ കാർബൺ സന്തുലിതമാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാർബൺ ബഹിർഗമനം കുറച്ച് വായുമലിനീകരണം കുറച്ചുകൊണ്ടുവരാനാണ് കാർബൺ മാപ്പിംഗിലൂടെ ശ്രമിക്കുന്നത്. സോളാർ ബയോഗ്യാസ് ഇന്ധനങ്ങൾ വീടുകളും സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ സന്തുലിതാവസ്ഥ ഒരു പരിധിവരെ കൈവരിക്കാൻ സാധിക്കും. ജനങ്ങളുടെ പിന്തുണയോടെ ഹരിത റെസിഡന്റുകൾ എന്ന ആശയവും നടപ്പിലാക്കാൻ കോർപ്പറേഷൻ ശ്രമിക്കുന്നുണ്ട്. വനം, ജൈവവൈവിധ്യ സംരക്ഷണം, ഭക്ഷ്യ ഊർജ സ്വയം പര്യാപ്തത, മാലിന്യ നിർമാർജനം, ശുദ്ധമായ മണ്ണ്, ജലം, വായു എന്നിവയിലേക്ക് ഒരു പ്രദേശത്തെ സ്വാഭാവികമായി മാറ്റിത്തീർക്കാനുള്ള കാൽവെപ്പായി തീരട്ടെ കോർപ്പറേഷൻ നടത്തുന്ന കാർബൺ മാപ്പിംഗ് എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ചുറ്റുവട്ടം.
1: നാടക പ്രവർത്തകൻ കെ വി വിജേഷ് അനുസ്മരണം ഈ ഭൂമിയിൻ്റെ പേരാണ് നാടകം ഇന്നു മുതൽ 15 വരെ കോഴിക്കോട് നടക്കും. 3 മണിക്ക് ആർട്ട് ഗ്യാലറിയിൽ വിജേഷ് വരച്ച സ്കെച്ചുകളുടെ പ്രദർശനം. ഉദ്ഘാടനം സംവിധായകൻ അവിര റബേക്ക. അനുസ്മരണ പ്രഭാഷണം നടൻ ഹരീഷ് പേരടി. തുടർന്ന് പാനൽ ചർച്ച, പുതിയ കാലത്തെ കല, വൈവിധ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള കലാപ്രവർത്തനം. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് 3:30 29th EC ഭരതൻ മെമ്മോറിയൽ സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ്. കച്ചേരി ശ്രീകുമാരാശ്രമം ALP സ്കൂളിൽ കുട്ടികളിലെ വളർച്ചാ വ്യതിയാനങ്ങൾ കണ്ടെത്താനുള്ള സൗജന്യ ക്യാമ്പ് രാവിലെ 9 മണിക്ക് തുടങ്ങും.
0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം. രാവിലെ 9 മണി വരെ കോഴിക്കോട് വഴി കടന്നു പോകുന്ന ട്രെയിനുകളുടെ സമയവിവരം. 8:07 മുംബൈ ലോക്യമാന്യ തിലകത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 9:30 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്ന്, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്ന്.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ

0: പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരെ കണ്ടു രാത്രി 9:30. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
0: സോമനാഥ് അമൃതപർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃതപർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃതപർവ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകിവെക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും A.V. ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 MLA പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMKക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 GW 2025 മാർച്ച് ആയപ്പോഴേക്കും 74 GW ഉയർന്നു. പശ്ചിമേഷൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിൽ എത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാനാവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. 2 രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.

0: അദ്ദേഹത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3 ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8 സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ്സിയെ നേരിടും. വൈകിട്ട് 5:30 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 5:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളച്ചേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കഴിഞ്ഞ 2 കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 km അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് തോൽപ്പെട്ടിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ SY ശാഖ് അറിയിച്ചു.
1: മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.34 crore രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32 lakh രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൗദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൗരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു രാത്രി 9:30. AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഹ്യഃ തെലങ്കാന രാജ്യേ പ്രായഃ 400-900 crore രൂപ്യകാണാം ആധാരഭൂത സംരചനാനാം ഔദ്യോഗിക പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. തത്പശ്ചാത്

0: എഴുത്ത് എക്സ്റ്റൻഷൻ എന്ന അർത്ഥത്തിൽ.
1: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് നോവലിസ്റ്റ് ഇ സന്തോഷ് കുമാർ.
0: എൻ്റെ ജീവിതത്തിലെ വായന എന്ന് പറയുമ്പോൾ, ഞാനൊരു 4-ാം ക്ലാസ്സിലൊക്കെ തൊട്ട് വായനയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. എൻ്റെ കാരണം, എൻ്റെ അച്ഛൻ കുറച്ച് എഴുതുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നോവൽ ഇറങ്ങിയ സന്ദർഭം എനിക്ക് ഓർമ്മ. ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കും, 3-ലോ 4-ലോ ഒക്കെ പഠിക്കുമ്പോൾ. അച്ഛൻ്റെ നോവലിൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ ഉപയോഗിച്ച കഥാപാത്രങ്ങളൊക്കെ ബന്ധുക്കളാണ്, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പരിചിത പ്രദേശങ്ങളാണ്. അപ്പോൾ അത് വായിക്കാനുള്ള ഒരു കൗതുകം കൊണ്ട് ഞങ്ങൾ അക്ഷരം കൂട്ടി വായിക്കുന്ന കാലത്ത് തൊട്ട് തന്നെ അത് വായിക്കാറുണ്ടായിരുന്നു. പിന്നീട് വായന കുറച്ചും കൂടി ഒരു സജീവമായിട്ട് ചേരുന്നത് വായനശാലയിലൊരു അംഗത്വം എടുക്കുന്ന സമയത്താണ്. 4-ാം ക്ലാസ്സിൽ ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് തൊട്ടടുത്തുള്ളൊരു വായനശാലയിൽ പോയിട്ട് ഒരു അംഗത്വം എടുക്കണം. അംഗത്വം എടുക്കാൻ പോകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, ഡ്രാക്കുള എന്നൊരു നോവലിനെ പറ്റി കേട്ടിട്ടുണ്ട്, അത് വായിക്കണം. ഒരു ഭീതി നിറഞ്ഞ നോവലാണെങ്കിൽ അത് വായിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. അന്ന് ഡ്രാക്കുള വായിക്കാനുള്ള ഒരു മാനസിക നിലവാരമോ അതിൻ്റെ ഒരു ഒന്നും അറിയില്ല. ഈ കത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നോവൽ എഴുതുക, അങ്ങനെയൊക്കെയുള്ള സാമ്പ്രദായികമായിട്ടുള്ള നോവൽ രചനയല്ല ശരിക്കും ഡ്രാക്കുള. എന്നാലും അത് വായിക്കാനായിട്ട് വായനശാലയിൽ പോയി. ഞാനത് പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. വായനശാലയുടെ അന്നത്തെ ലൈബ്രറിയൻ എന്ന് പറയുന്ന ഒരു ഭാസ്കരൻ അമ്മാവനെ ഞങ്ങൾ വിളിക്കുക. അദ്ദേഹം ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹത്തിന് ഈ ഡ്രാക്കുള പോലെയുള്ള പുസ്തകങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അടുത്ത തവണ പുസ്തകം എടുക്കുമ്പോൾ ഒരെണ്ണം എടുത്തു തരാം, കുട്ടികൾ ഇതെല്ലാം വായിക്കേണ്ട. അദ്ദേഹം എനിക്ക് 2 പുസ്തകങ്ങൾ എടുത്തു തന്നു. ഒന്ന് രാജുവും ലീലയും ഡോക്ടറും, ഒന്ന് മുത്തശ്ശി പറയാത്ത കഥ. അതെഴുതിയിട്ടുള്ള കെ തായാട്ടാണ്. ഇത് രണ്ടും ഏതാണ്ടൊരു യുക്തിവാദ സ്വഭാവമുള്ള പുസ്തകങ്ങളാണ്. യഥാർത്ഥത്തിൽ അത് വായിക്കുകയാണെങ്കിൽ മിക്കവാറും ആരും തന്നെ എഴുത്തുകാരായിട്ട് മാറില്ല. കുട്ടികളിൽ യുക്തിബോധം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഭാസ്കരൻ അമ്മാവൻ്റെ ആഗ്രഹമായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അത് വായിച്ചു. പിന്നെ അതിനുശേഷം പിൽക്കാലത്ത് ഡ്രാക്കുള വായിച്ചു. അപ്പോൾ വായനശാലയുടെ ഒരു സാമീപ്യവും പരിചയവും ഉണ്ടായിരുന്നു. ഇതാണ് എന്നെ വായനയിലേക്ക് നയിച്ചത്. പിന്നെ അച്ഛൻ ഇടയ്ക്കൊക്കെ ഓരോ പുസ്തകങ്ങൾ വാങ്ങും, പിന്നെ വായനശാലകളിൽ പോയി പുസ്തകം എടുക്കും. പിന്നീട് ഭാസ്കരമ്മാവൻ ലൈബ്രറിയിൽ മാറി വേറൊരാൾ വന്നു. അദ്ദേഹത്തിനൊരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കാലം മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ സ്ഥിരം അവിടെ വരുന്ന ആളായതുകൊണ്ട് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ അവിടെ ഒരു പകരക്കാരൻ ലൈബ്രറിയനായിട്ട് വെക്കേണ്ടായി. ചെറിയൊരു വായനശാലയാണെങ്കിൽ ഒരു 10-2000 പുസ്തകമൊക്കെ അന്ന് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള പുസ്തകങ്ങളുടെയൊക്കെ പേരൊക്കെ മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം കിട്ടി. വലിയ വലിയ പുസ്തകങ്ങൾ കാണും, അതിൻ്റെ പേരൊക്കെ വായിച്ചു ആരാണ് രചയിതാവ് എന്നൊക്കെ അറിയെങ്കിൽ അത് വായിക്കാനുള്ളൊരു ശേഷിയൊന്നും അന്ന് വന്നിട്ടില്ല. അന്ന് എളുപ്പത്തിൽ വായിക്കാൻ സാധ്യതയുള്ള നാടകങ്ങളായിരുന്നു. നാടകങ്ങളാണെങ്കിൽ സംഭാഷണങ്ങളിലൂടെ കഥ പറയാം. അപ്പോൾ തിക്കോടിയൻ, കെട്ടി മുഹമ്മദ്, ചെറുകാട് ഇവരുടെയൊക്കെ നാടകങ്ങൾ തന്നെ എൻ്റെ ഓർമ്മയിൽ. ഞങ്ങളുടെ നാട്ടുകാരനെ സി എൽ ജോസ് ഉണ്ട്. അപ്പോൾ വിവരണങ്ങളൊന്നും വേണ്ട, സംഭാഷണങ്ങൾ മാത്രം മതി. അപ്പോൾ എളുപ്പത്തിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അന്നുകാലത്ത് കുറേ നാടകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് വായിക്കാൻ ശ്രമിച്ചത് ബഷീറിൻ്റെ നോവലുകൾ. അതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ചെറിയ പുസ്തകങ്ങൾ, ഒരു 60-70 പേജ് നല്ല തമാശയൊക്കെയുള്ള പുസ്തകങ്ങളായിരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമുള്ള, അത് വായിക്കുകയും കുട്ടികളൊക്കെ വളരെ സന്തോഷിച്ചിരുന്ന കാര്യം ഓർമ്മയുണ്ട്. ആനവാരിയും പൊൻകുരിശും ഒക്കെ വായിക്കുമ്പോൾ അതൊക്കെ വലിയ രീതിയിൽ നമ്മുടെ ഭാഷയെയും അതുപോലെ നമ്മുടെ സാഹിത്യരചനയൊക്കെ അന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വായന, അത് പതുക്കെ പതുക്കെ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലെ വായനകളായിരിക്കുമല്ലോ. അത് തന്നെയല്ല, അന്ന് വായിച്ച പുസ്തകങ്ങൾ ഇന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പുനഃസന്ദർശിക്കുമ്പോഴാണ് അന്ന് വായിച്ച പുസ്തകങ്ങളേ അല്ലായിരുന്നു അത്, പുതിയ രീതിയിലുള്ള ചില അർത്ഥങ്ങളും മാനങ്ങളുള്ള പുസ്തകങ്ങളാണ് നമുക്ക് മനസ്സിലാവുക. അതിനെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ഒരുപാട് വർഷങ്ങൾ നീണ്ട ഒരു ജീവിതം കടന്നുപോയിട്ട് അതേ മനുഷ്യരായിട്ടല്ല നമ്മൾ ആ പുസ്തകം വായിക്കുന്നത്. ചില പുസ്തകങ്ങൾ വായിക്കാൻ അത്തരം സമയങ്ങളും സന്ദർഭങ്ങളും ആവശ്യമുണ്ട്. തുടക്കത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു 20 വയസ്സിൽ വായിച്ച ആരോഗ്യ നികേതനല്ല 50 വയസ്സ് കഴിഞ്ഞ് വായിക്കുന്ന ആരോഗ്യ നികേതനം. അതിന് വലിയ മാറ്റങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ചില രചനകളെങ്കിലും വലിയ രീതിയിൽ വലിയ കാലയളവിന് ശേഷം പുനഃസന്ദർശിക്കണമെന്നുള്ള, അതാണ് അവ ക്ലാസിക്കിൻ്റെ ഗുണം. ക്ലാസിക്കുകൾ വീണ്ടും വീണ്ടും വായിക്കണമെന്ന് പറയും. പലരും ക്ലാസിക്കുകൾ വായിക്കുകയില്ല എങ്കിലും വീണ്ടും വീണ്ടും വായിച്ചു എന്ന് പറയണത് അങ്ങനെയും പറയാറുണ്ട്. കഴിഞ്ഞ കൊല്ലം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് സുന്ദരികളും സുന്ദരന്മാരും വീണ്ടും വായിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു തരം വായനയുണ്ട്. പിന്നീട് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്താണ് ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് തുടങ്ങിയത്. അന്ന് നമുക്ക് അത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. പതുക്കെ പതുക്കെ വായിച്ച് അങ്ങനെ ഒരു ലോക സാഹിത്യത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കിട്ടി. അപ്പോൾ അന്ന് കാലത്ത് ഞങ്ങൾ 90-കളിൽ ഡിഗ്രി 89-90 ഡിഗ്രി കഴിയുന്നത് ആ സമയത്ത് തന്നെ എനിക്ക് ഭാഗ്യത്തിന് ജോലിയും കിട്ടി. അപ്പോൾ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ലഭിച്ചു. അപ്പോൾ ഞാൻ അന്ന് ചെയ്തിരുന്ന ഒരു കാര്യം, അന്ന് ഇഷ്ടപ്പെടുന്ന ഗ്രന്ഥകർത്താക്കളുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ് അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക, പിന്നീട് വായിക്കുക. അക്കാലത്ത് വായിച്ചിരുന്നത് കുന്തേര, കാൽവിനോ അങ്ങനെയുള്ള എഴുത്തുകാരെയൊക്കെ നമ്മൾ

0: മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വായിക്കുക എന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ വായിക്കും. പിന്നീട് ഓർഹാൻ പാമുക്ക് വന്നിട്ടുണ്ട്, കാഷ്യു ഷിഗറോ, അങ്ങനെ പല എഴുത്തുകാരെയും സ്ഥിരം വായിക്കുകയും അത് പിൽക്കാലത്ത് നമ്മുടെ എഴുത്ത് ജീവിതത്തെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും എഴുത്തിൻ്റെ ഒപ്പം വായന കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ വായനയിൽ നിന്ന് ഉദ്ദീപിക്കപ്പെട്ടിട്ടാണ് നമ്മൾ എഴുത്തിലേക്ക് മുന്നേറുന്നത്. വായനയെ ഒഴിവാക്കിക്കൊണ്ട് എഴുത്ത് നടന്നു പോകുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയ കാലത്തെപ്പറ്റിയും പുതിയ രചനാരീതികളെപ്പറ്റിയും മനസ്സിലാക്കും. തന്നെയല്ല, നമ്മളൊരു നല്ല പുസ്തകം വായിക്കുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൻ്റെ പ്രത്യേക സന്ദർഭത്തിൽ വെച്ച് പുതിയൊരു രചനയിലേക്ക് നമുക്ക് ഒരു ഊന്നൽ കിട്ടും. പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഒരു പ്രായം, ഒരു മധ്യവയസ്സൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതുകൊണ്ടിരിക്കുന്ന ചില രചനകളുമായി ബന്ധപ്പെട്ട വായനകളാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക. അപ്പോൾ അതിനാവശ്യമുള്ള പുസ്തകങ്ങൾ ചിലപ്പോൾ മിക്കവാറും ഫിക്ഷനാവണമെന്നില്ല, നോൺ ഫിക്ഷൻ ആയിരിക്കും. അതിനോട് ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങളായിരിക്കാം. ഒട്ടും ആളുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില രചനകൾ. ഞാനിപ്പോൾ ഏറ്റവും സമീപകാലത്ത് ഇറങ്ങിയ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലില് മൂന്ന് വിഷയങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ വിഷയം ഒരാളുടെ പാപബോധമാണ്. അത് സാധാരണ രീതിയിലുള്ള ഒരു എഴുത്തുകാരൻ്റെ വിഷയമാണ്. അത് അയാളുടെ വായനയിലൂടെയും അല്ലെങ്കിൽ ജീവിത സന്ദർഭങ്ങളിലൂടെയും ഒരാൾക്കത് എഴുതാൻ സാധിക്കും. മറ്റ് റിസർച്ചും ഗവേഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ. രണ്ടാമത്തെ അതിലുള്ള തീം അഭയാർത്ഥി പ്രശ്നമാണ്. തീർച്ചയായിട്ടും അഭയാർത്ഥി പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് വായിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പല ക്യാമ്പുകളിലൊക്കെ പോയി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. മൂന്നാമത്തെ അതിൽ വരുന്നത് ഗൂഢലിപികളാണ്. വായിക്കപ്പെടാതെ പോയ ചില സാംസ്കാരിക സന്ദർഭങ്ങൾ, ഇപ്പോൾ നാഗരികതകൾ, സൈന്ധവ ലിപികൾ, ഇനിയും വായിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ലിപികളെ പറ്റിയിട്ടുള്ള പഠനം, നിഗൂഢ ലിപി ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രം ഇതിലുണ്ട്. അതിനുവേണ്ടി ഞാൻ ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ, ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ, അത് പലതും തുടക്ക പുസ്തകങ്ങളാവാൻ, ചിലത് ഇർഫാൻ ഹബീബിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ, റോമിൽ അഥാപ്പർ അതിലെ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ, അങ്ങനെ ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങളും ഭാഗങ്ങളും ഇങ്ങനെ നിരന്തരം വായിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ അതിനൊരു ഇൻ്റർസെക്ഷൻ സെക്ഷൻ തന്നെയുണ്ട്. ഈ സെക്ഷനിൽ പോയി അത് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോഡുകളെ പറ്റിയിട്ടുള്ള ഒരു രാമൺ സിംഗ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് നോവലിസ്റ്റ് പ്രവീൺ ചന്ദനാണത് അദ്ദേഹം തരുകയുണ്ടായി. സാധാരണ രീതിയിൽ ഒരു നോവലിസ്റ്റോ ഒരു സാധാരണ മനുഷ്യർക്ക്, നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഒട്ടും കൗതുകമില്ലാത്ത ചില മേഖലകളാണ്, അത് വായിക്കേണ്ടി വരുന്നത് ഈ നോവലെഴുത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. തികച്ചും ഭിന്നമായിട്ടുള്ള ചില രചനകൾ നമ്മൾ വായിക്കേണ്ടി വരും, ചരിത്ര പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും. അപ്പോൾ എഴുത്തുകാരനെ ഒരു പ്രത്യേകിച്ച് ഒരു ഫിക്ഷൻ റൈറ്ററൊക്കെ ഒന്നും അന്യമായിട്ടുള്ള വിഷയങ്ങളല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആവുന്നത്ര വായിക്കുകയും വളരെ ബ്രോഡായിട്ട് വായിച്ച് വരുന്നൊരു നമ്മളൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുക. പിന്നീട് അത് കാലക്രമേണ പതുക്കെ പതുക്കെ നമ്മുടെ ശ്രദ്ധ ഊന്നാവുന്ന തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ തന്നെ നമ്മുടേതായിട്ടുള്ള കൗതുകത്തിനും താല്പര്യത്തിനും വേണ്ടി ചില രചനകളും വായിക്കാറുണ്ട്. അത് മിക്കവാറും ഫിക്ഷൻ വായിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കഥകൾ അല്ലെങ്കിൽ നോവലൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ ശ്രദ്ധയായിട്ട് വായിച്ച ചില പുസ്തകങ്ങൾ, ബുക്കർ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു കൈറോസ് എന്നുള്ള പുസ്തകം വായിച്ചു. ചെറിയ ഒരു 10-200 പേജ് മാത്രമുള്ള ഒരു ജർമ്മൻ പുസ്തകമാണത്. പിന്നെ അതുകൂടാതെ തന്നെ റിവർ സൈഡ്, സാൽവദോർ അർമാഡോ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ പേര്, ഒരു ബൈ ദ റിവർ സൈഡ് എന്ന് പറഞ്ഞ പേര് പെട്ടെന്ന് അങ്ങനെ വിട്ടുപോയി. അത് ഉണ്ട് വായിക്കേണ്ടത്. മലയാളത്തിൽ ഞാൻ പട്ടുനൂൽപ്പുഴു ഹരീഷിൻ്റെ പുസ്തകം വായിച്ചു. ആത്രേയകം, ദേഹം, അതുപോലെ തന്നെ ഷാജികുമാറിൻ്റെ മരണവംശം, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ടായി. അങ്ങനെ നിരന്തരം നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ പുസ്തകം വരുമ്പോൾ തീർച്ചയായിട്ടും അത് വായിക്കും. അത് മലയാളത്തിലെ ഒരു വിഷയം, ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്, നമുക്ക് അത് വായിക്കാനുള്ള സമയം പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ്. നോൺ ഫിക്ഷനായാലും ഒരുപാട് നല്ല രചനകൾ മലയാളത്തിൽ ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഈ മഹ്മൂദ് കൂരിയയുടെ ഒരു പുസ്തകം വന്നിരുന്നു. അതുപോലെ തന്നെ വിനിൽ പോളിൻ്റെ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വായന നമ്മുടെ ജീവിതത്തിലൊരു ഭാഗം പോലെ ഇങ്ങനെ തുടർന്നു പോകുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട പല പദ്ധതികളും പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ആശിച്ചത്ര വായിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഖേദം കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്.
1: ഞാൻ എൻ്റെ വായന നോവലിസ്റ്റ് ഇ സന്തോഷ് കുമാറാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എൻ്റെ വായന സമാപിക്കുന്നു.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം. HFMD അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ നീതു ജോൺ.
1: ബേബി പൊട്ടി, തക്കാളിപ്പനി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന, സർവ്വസാധാരണമായി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു വൈറൽ പനിയാണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്. എന്താണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഉണ്ടാക്കുന്നത്? എൻഡറോ വൈറസ് ജീനസ് പൈക്കോർണ വൈറിഡെ കുടുംബത്തിൽപ്പെട്ട കോക്സാക്കി A16, എൻഡറോ വൈറസ് A71 എന്നീ വൈറസുകളാണ് പ്രധാനമായും HFMD അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എന്ന് നോക്കാം. രോഗബാധിതരായ കുട്ടികളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം വഴി രോഗബാധ ഉണ്ടാകുന്നു. നേരിയ പനി, തൊണ്ടവേദന, ക്ഷീണം തുടങ്ങിയവയാണ് പ്രാരംഭഘട്ടത്തിൽ കാണപ്പെടുന്നത്. തുടർന്ന് വായിലും കൈവെള്ള, കാൽപാദം, കൈകാൽമുട്ടുകൾ, ബട്ടക്സ് എന്നിവിടങ്ങളിൽ കുമിളകൾ പോലെയുള്ള കുരുക്കൾ കാണപ്പെടുന്നു. ചുരുക്കം ചില കുട്ടികളിൽ ശരീരമാസകലം ഈ കുമിളകൾ വരാം. വളരെ വിരളമായി മാത്രമേ സങ്കീർണതകൾ കാണാറുള്ളൂ. പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ലാതെ തന്നെ കുറയുന്ന ഒരസുഖമാണ് HFMD. സങ്കീർണതകൾ കാണുകയാണെങ്കിൽ അവയേതെന്ന് നോക്കാം. 4 ആഴ്ചയ്ക്കുള്ളിൽ രോഗബാധിതരായ കുഞ്ഞുങ്ങളുടെ നഖങ്ങൾ കേടുവന്ന് നഷ്ടപ്പെടാം. മെനിഞ്ചൈറ്റിസ്, എൻകഫലൈറ്റിസ് തുടങ്ങിയ ഗുരുതര രോഗബാധയ്ക്കുള്ള സാധ്യതകൾ HFMD വിരളമായി കാണപ്പെടാറുണ്ട്. ഹൃദയത്തെ ബാധിക്കുന്ന മയോകാർഡൈറ്റിസ് എന്നിവയും കുട്ടികൾക്ക് വരാം. എന്താണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന്റെ ചികിത്സ? പനി കുറയുന്നതിനുള്ള മരുന്നുകൾ, നിർജ്ജലീകരണം തടയാനായി ധാരാളം വെള്ളം കുടിക്കുക, ആവശ്യമായ റെസ്റ്റ് എടുക്കുക എന്നതാണ് പ്രാഥമികമായും HFMD വന്നാൽ ചെയ്യേണ്ടത്. വായിലെ കുമിളകൾ കാരണം ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്ന കുഞ്ഞുങ്ങൾക്ക് IV ഫ്ലൂയിഡ് നൽകേണ്ടി വരാം. ശരീരത്തിലെ കുമിളകളിൽ പുരട്ടാൻ ലേപനങ്ങൾ, വായിലെ അൾസറുകളിലെ വേദന കുറയ്ക്കുന്നതിനുള്ള ലേപനങ്ങൾ, ചൊറിച്ചിൽ കുറയുന്നതിനുള്ള മരുന്ന് എന്നിവയാണ് പ്രധാനമായും ഡോക്ടർമാർ നൽകുക. ആന്റിബയോട്ടിക്കുകളുടെ ആവശ്യം HFMD എന്ന രോഗത്തിൽ ഇല്ല. രോഗപ്രതിരോധത്തിന് എന്തു ചെയ്യാമെന്ന് നോക്കാം. HFMD രോഗത്തിനെതിരെയുള്ള വാക്സിനുകൾ നിലവിൽ ലഭ്യമല്ല. രോഗബാധിതരായ കുഞ്ഞുങ്ങളുമായിട്ടുള്ള കോൺടാക്ട് ഒഴിവാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം. പലപ്പോഴും മാതാപിതാക്കൾക്ക് HFMD അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ചിക്കൻ പോക്സ് ആണോ എന്നൊരു സംശയം വരാം. ലക്ഷണങ്ങളിൽ വളരെയധികം സമാനതകളുള്ള 2 അസുഖങ്ങളാണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസും ചിക്കൻ പോക്സും. ചിക്കൻ പോക്സിൽ ശരീരമാസകലം കുമിളകൾ കാണപ്പെടുന്നു. HFMD തുടക്കത്തിൽ ഇത് കാണുകയേയില്ല. വളരെ വിരളമായേ ശരീരമാസകലം കുമിളകൾ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. കൈവെള്ള, കാൽപാദം എന്നിവിടങ്ങളിലെ കുമിളകൾ ചിക്കൻ പോക്സിൽ കാണാറില്ല. എന്നാൽ HFMD അത് ഉറപ്പായും ഉണ്ടാവും. ചിക്കൻ പോക്സിൽ അതിശക്തമായ പനിയാണ് ഉണ്ടാവുക. എന്നാൽ HFMD അത്ര തീവ്രമായി ശരീരോഷ്മാവ് വർദ്ധിക്കുകയില്ല.
0: HFMD അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ നീതു ജോൺ.

0: كاريا كويس.
1: ഹലോ കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ആതിര.
1: ഹലോ ആതിര, പറയൂ, എവിടെ നിന്നാ വിളിക്കുന്നത്?
2: ഞാൻ പന്തീരങ്കാവ്.
1: ഓക്കെ, ആതിര എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഇപ്പൊ ബി എഡ് കഴിഞ്ഞിട്ട് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാണ്.
1: ആഹാ, അപ്പൊ നല്ല രീതിയിൽ ഈ ഒരു തയ്യാറെടുപ്പുകളൊക്കെ പോകുന്നുണ്ട് അല്ലേ?
2: ആ, പോകുന്നുണ്ട്.
1: ആതിര, സ്പോർട്സ് മേഖലയെ കുറിച്ച് നല്ല ധാരണയുണ്ടോ?
2: കുഴപ്പമില്ല, അത്യാവശ്യം നോക്കാറുണ്ട്.
1: ഓക്കെ, എന്നാ പിന്നെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ.
2: ഓക്കെ
1: ആതിര, ചോദ്യം ഇതാണ്. 2026 വനിതാ T20 ലോകകപ്പ് രണ്ട് രാജ്യങ്ങളിലായാണ് നടക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ?

0: ഇംഗ്ലണ്ടും വെയിൽസും ആണോ?
1: യെസ്, അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. ശരിയായ ഉത്തരം. എന്നാണ് ടൂർണമെന്റ് നടക്കാൻ പോകുന്നതെന്ന് അറിയോ?
0: ജൂൺ 12 മുതൽ ജൂലൈ വരെയാണോ?
1: യെസ് യെസ്, ജൂൺ 12 ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 5 വരെയാണ് ടൂർണമെന്റ് നടക്കാനിരിക്കുന്നത് അല്ലേ? എന്തായാലും അതിര, ഒരുപാട് സന്തോഷം. കരിയർ ക്വിസിലേക്ക് വിളിച്ചു, മിടുക്കിയായിട്ട് ഉത്തരം പറഞ്ഞു. സോ താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
1: രണ്ടായിരത്തി 2026 വനിതാ T20 ലോകകപ്പ് വെയിൽസ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിലായാണ് നടക്കാനിരിക്കുന്നത്. ജൂൺ 12 മുതൽ ജൂലൈ 5 വരെ നടക്കുന്ന ടൂർണമെന്റിന്റെ 10th പതിപ്പാണിത്. വനിതാ ക്രിക്കറ്റിന്റെ വളർച്ചയെ മുൻനിർത്തി ഇത്തവണ ടീമുകളുടെ എണ്ണം 10-12 വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. 2024 അവസാന വനിതാ T20 ലോകകപ്പ് ദുബായ്, ഷാർജ എന്നീ നഗരങ്ങളിലാണ് നടന്നത്. ന്യൂസിലാൻഡ് ജേതാക്കളായ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയായിരുന്നു റണ്ണറപ്പ് ആയത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം സുധർമ്മ. കരിയർ ക്യൂസ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം മെയ് 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്നോ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
5: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനടുത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിന് ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഈ മാസം 15ാം തീയതി വൈകുന്നേരം 5 മണിക്കകം പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8547630139. അസാപ്പിൻ്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 16ാം തീയതി തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന +2 ഡിഗ്രി PG യോഗ്യതയുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. വിളിക്കാനുള്ള നമ്പർ 9495999669. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. കുടിശ്ശിക കൂടാതെ കൃത്യമായി അംശാദായം അടയ്ക്കുന്ന അംഗങ്ങളുടെ മക്കൾക്കാണ് കിലയുടെ

0: ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15 താല്പര്യമുള്ള അംഗങ്ങൾ 14 അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൻ്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇൻ്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ 1 കോഴ്സിൻ്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ 20 അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. ഫോൺ നമ്പർ 04842422275. വളയം ഗവൺമെൻറ് ITIയിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ നിയമനത്തിന് 11:00 അഭിമുഖം നടത്തും. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും 1 പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ ത്രിവത്സര ഡിപ്ലോമയും 2 പ്രവൃത്തി പരിചയവും. ഡ്രാഫ്റ്റ്മാൻ സിവിൽ ട്രേഡിൽ NTCയും 3 പ്രവൃത്തി പരിചയവും. അസൽ സർട്ടിഫിക്കറ്റുകളുമായാണ് ഇൻ്റർവ്യൂവിന് എത്തേണ്ടത്. വിളിക്കാനുള്ള നമ്പർ പറയാം: 9446014805, അല്ലെങ്കിൽ 75101383.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ

0: ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച 2 പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു.
1: സംവിധാൻ നിർമ്മാതാവിന് സംവാദ്, മര്യാദ, സന്തുലൻ തീനോ കോ ബനായ രക്ഷണ ബഹുത് അച്ഛേ തരീക്കെ എക് സ്പിരിറ്റ് കെ സാത് സംവിധാൻ കോ ലിഖാ. ലോക്തന്ത്ര കി മജബൂതി ടക്രാവ് സെ നഹി ഹൈ ബൽകി സംസ്ഥാഗത സന്തുലൻ ഓർ പാരസ്പരിക് മര്യാദാവോ സെ ഹി ഹോതി ഹൈ. ഓർ ജബ് മൈ പാരസ്പരിക് മര്യാദ കി ബാത് കർതാ ഹൂം തബ് ഇസ്കി സ്പിരിറ്റ് കെ രൂപ മേ ഹമാരെ സംവിധാൻ നെ സ്വീകൃതി കൈ ജഗഹ് പേ ദി.
0: അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3 തവണയാണ് അസമിൽ NDA അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടെം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നോ നാളെയോ സ്പീക്കറെ തെരഞ്ഞെടുക്കും. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റിൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ രണ്ട് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ 150 പേരെ വഹിച്ചുകൊണ്ട് എം വി ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോകോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 7 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ 5 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ യു എസ് നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: യുദ്ധം 3 കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഹും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ യു എസ് ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള യു എസ് ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊക്കാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
4: ഒരു ഹിന്ദിപ്പാട്ടിന്റെ ഈണത്തിൽ പി ലീലയുടെ ആലാപന ശബ്ദത്തിൽ പുറത്തുവന്ന ഗ്രാമഫോൺ ഗാനം. ഗാനരചന വർഗീസ് മാളിയേക്കൽ.

0: നിങ്ങൾ കേട്ടത് പി ലീല പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന വർഗീസ് മാളിയേക്കൽ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: എന്നിട്ടും സന്ധ്യാകുവോളം തെണ്ടിയലഞ്ഞ് ഒടുക്കം പാണ്ഡ്യാലക്കൽ അച്ചമ്പിയുടെ തറവാട്ട് വീട്ടിലെത്തി. കുഞ്ഞിട്ടിയുടെ നാവിൽ നിന്ന് വഴുതിവീണ വാചകമാണ് ഉണ്ണിച്ചെക്കനെ ഇവിടെ എത്തിച്ചത്. കൃത്യമായി പറഞ്ഞാൽ പാണ്ഡ്യാലക്കലെ സേവിച്ചെക്കന്റെ പെട്ടിയിൽ കൂടോത്രാണെന്ന വിവരണം. നാട്ടുംപുറത്തെ പ്രമാണിയായിരുന്ന പാണ്ഡ്യാലക്കൽ അച്ചമ്പിയുടെ മകനാണ് സേവി എന്ന സേവ്യർ. വീടടഞ്ഞുകിടന്നിരുന്നതിനാൽ അവർ രണ്ടാളും കൂടി ആഞ്ഞിലിത്തറയിലിരുന്നു. അറിയാവുന്ന ചരിത്രമെല്ലാം ബാവുക്കുട്ടിയും പറഞ്ഞു. ഈ പറമ്പ് ശരിക്കിനും പോർച്ചുഗീസുകാരൻ സായിപ്പിൻ്റെയാണ്. തലേരാത്രി ലോഡ്ജിലിരുന്ന് കറുപ്പനതെല്ലാം വിവരിച്ചതാണ്. പോർച്ചുഗീസുകാരൻ സാന്തിയാഗോ അൽമേയുടെ നാടുവിട്ടു പോയപ്പോൾ ആ പറമ്പ് പല കൈകൾ മാറി അച്ചമ്പിയുടെ കാരണവരായ സന്തമ്മാറുവിൻ്റെ കയ്യിലുമെത്തി. സന്തമ്മാറു അച്ചമ്പിയേക്കാളും പ്രബലനായിരുന്നു. തറവാട് വീതം വെച്ചപ്പോൾ ചെറുപ്പത്തിലെ ചത്തുപോയ പെങ്ങളുടെയും കുഞ്ഞനിയൻ്റെയും കൂടി വീതം മേടിച്ചവൻ. മരിച്ചാത്മാക്കളെ സംരക്ഷിക്കാൻ ചെലവ് കൂടുതലുണ്ടെന്നായിരുന്നു അയാളുടെ വാദം. പെങ്ങളുടെ ആത്മാവിനെ കെട്ടിച്ചയക്കാനുള്ള സ്ത്രീധനത്തുക കൂടി അയാൾ കൈക്കലാക്കി. ആ സന്തമ്മാറുവിൻ്റെ മകനായ അച്ചമ്പി എങ്ങനെ മോശക്കാരനാവും? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചത്തുപോയ അടിമക്കാപ്പിരിയുടെ ആത്മാവിനെ കള്ളും കറിയും ചുരുട്ടും കൊടുത്ത് മയക്കി വരുതിയിലാക്കി ആ പോർച്ചുഗീസുകാരൻ്റെ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കാനായിരുന്നു നീക്കം.

0: ആത്മക്കാരുമായി അടുത്തിടപെടുന്ന അറിവാളൻ കുഞ്ഞുമാക്കോതു കൂടെയുള്ളപ്പോ അച്ചമ്പിക്കെന്തു നോക്കാനാണ്? തറവാട്ട് വീട് വിലയ്ക്കു വാങ്ങാൻ വന്നവരാണെന്ന് വിചാരിച്ചാണ് കിഴക്കേപ്പുറത്ത് താമസിക്കുന്ന അച്ചമ്പിയുടെ അനിയൻ കൊർണേലി പാഞ്ഞെത്തി വീട്ടുവാതില് തുറന്നുകൊടുത്തത്. ഉണ്ണിച്ചക്കൻ ചോദ്യങ്ങളുടെ കെട്ടഴിച്ചപ്പോ വന്നയാളൊരു പോലീസുകാരനാണെന്ന് തിരിച്ചറിഞ്ഞ കൊർണേലി പതുക്കെ പുറത്തേക്ക് വലിഞ്ഞു. ആ വീടിനകത്തെ തറയോടിന്റെ തണുപ്പിൽ കാലുറ നീക്കിയ കാൽപാദമുറപ്പിച്ച് പഴങ്കാലത്തിന്റെ മണം ശ്വാസകോശത്തിലേക്ക് വലിച്ചെടുത്തുണ്ണിച്ചക്കൻ നടന്നു. 1663 തൊട്ടുള്ള കാലം അവിടെ അതേപടി തളം കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് ഉണ്ണിച്ചക്കന് തോന്നി. അയാൾ നോക്കി നിൽക്കെ കിടപ്പുമുറിയുടെ വാതിൽ തുറന്ന അച്ചമ്പിയുടെ ഭാര്യ അന്നംകുട്ടി താത്തി കിടക്കപ്പായയിൽ നിന്ന് പെറുപെറുത്തുകൊണ്ട് എണീറ്റു വന്നു. അവർ ചുണ്ടിനടിയിലൂടെ തനിയെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിച്ചക്കൻ കാതോർത്തു. കാപ്പിരിമുത്തപ്പൻ നല്ലവനാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എന്നാലും പ്രേതമല്ലേ, പിശാചിനെ സേവിക്കുന്നവരുടെ രണ്ടാം തലമുറയിൽ അവൻ വന്ന് പിറക്കും, ഉറപ്പാണ്. മാതാവേ, എന്റെ പേരക്കിടാവായിട്ട് പിശാജ് വന്ന് പിറക്കണത് എനിക്ക് ആലോചിക്കാനും കൂടി പറ്റണില്ല. എനിക്കിതൊന്നും കാണാനുള്ള കഴിവില്ലേ. എന്നെ എത്രയും വേഗം നീ അങ്ങാട്ടെടുക്ക്.
1: അന്നംകുട്ടിത്താത്തി പിറുപിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി. കാലങ്ങൾക്ക് മുമ്പ് ഇടവകപ്പള്ളിയിലെ ശരറാന്തല് തലയിലേക്ക് വീണ് കൂട്ടുകാരിയായ പ്ലമേനത്താത്തി മരിക്കുന്നത് കണ്ട് ആഘാതത്തിൽ മരിച്ചുപോയ അന്നംകുട്ടിത്താത്തിയെ കൺമുന്നിൽ കണ്ടപ്പോ ഉണ്ണിച്ചക്കന് കൗതുകം തോന്നി. ചിലമ്പിച്ച സ്വരത്തിൽ അച്ചമ്പിയെയും സിൽബന്തിയായ കുഞ്ഞുമാക്കോതയെയും ചീത്ത വിളിച്ച് അനുഷ്ഠാനം പോലെ ഓരോ പണികളെടുത്തുകൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് പാത്രങ്ങളോ മറ്റുപകരണങ്ങളോ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അന്തരീക്ഷത്തിലായിരുന്നു ആ കൈകളുടെ ചലനങ്ങൾ മുഴുവൻ. പഴയകാലത്തെ ജീവിതം അന്നംകുട്ടിത്താത്തി അതേ ഇടത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തീർച്ച. കുറച്ചു കഴിഞ്ഞപ്പോൾ സംപ്രേക്ഷണം നിലച്ചതുപോലെ അതില്ലാതാവുകയും ചെയ്തു. ഇല്ലാതായതല്ല, തനിക്ക് ആ കാഴ്ച നിഷേധിക്കപ്പെട്ടതാണെന്ന് ഉണ്ണിച്ചക്കന് തോന്നി.
2: നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: മലയാള ചലച്ചിത്ര സംഗീത രംഗത്തെ സമാനതകളില്ലാത്ത രണ്ട് ഉജ്ജ്വല വ്യക്തിത്വങ്ങളാണ് സംഗീത സംവിധായകൻ ജി ദേവരാജനും ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയും. ഈ രണ്ട് പ്രതിഭാധനർ ആദ്യമായി ഒരുമിക്കുന്നത് ചിത്രമേള എന്ന ചിത്രത്തിലാണ്. ആ സിനിമയെക്കുറിച്ചും പാട്ടുകളെക്കുറിച്ചും അനുസ്മരിക്കുകയാണ് ശ്രീകുമാരൻ തമ്പി.
2: എന്റെ മൂന്നാമത്തെ ചിത്രമാണ് ചിത്രമേള. ചിത്രമേളയെ മൂന്ന് ചിത്രങ്ങളുടെ സമാഹാരമായിരുന്നു. അതിലെ പ്രധാന ചിത്രമായ അവസരങ്ങൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും പാട്ടുകൾ എഴുതിയ ഞാനാണ്. ചിത്രമേളയിലെ പാട്ടുകൾ എന്ന് നമ്മൾ കേൾക്കുന്നത് ശരിക്കും അവസരങ്ങളിലെ പാട്ടുകളാണ്. അവസരങ്ങൾ എന്ന എന്റെ കഥയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയ പാട്ടുകളാണ്. അതാണ് മതം പൊട്ടിച്ചിരിക്കുന്ന മാനം മുതൽ ആകാശ ദീപമേ വരെയുള്ള എട്ട് പാട്ടുകൾ. അപ്പൊ ആദ്യമായിട്ട് എട്ട് പാട്ടുകൾ യേശുദാസ് ഒരു പടത്തിൽ പാടുന്നതും ചിത്രമേളയിലാണ്. എല്ലാ പാട്ടുകളും യേശുദാസാണ് പാടിയത്. യേശുദാസിന്റെ ശബ്ദമല്ലാതെ എസ് ജാനകിയുടെ ഒരു ശബ്ദം മാത്രം, അതായത് മതം പൊട്ടിച്ചിരിക്കുന്ന മാനത്തിൽ അവസാനത്തെ പല്ലവി ഏറ്റുപെടുന്നത് മാത്രമാണ് ഒരു സ്ത്രീ ശബ്ദം, മറ്റൊരു ശബ്ദം യേശുദാസിന്റെ അല്ലാതെ ചിത്രമേളയിലുള്ളത്.

ചിത്രമേള യേശുദാസനും ഒരു നാഴികക്കല്ലാണ്, എനിക്കും എൻ്റെ വളർച്ചയിലും ഒരു നാഴികക്കല്ലാണ്. ദേവരാജൻ മാസ്റ്ററും ഞാനും കൂടെ ആദ്യമായി ചേരുന്ന ചിത്രമായിരുന്നു ചിത്രമേള.

0: ധന്യാസി എന്ന രാഗത്തിലുള്ളതാണ് ഈ കൃതി. ധന്യാസി 8-ാമത് മേളകർത്ത രാഗമായ തോടിയുടെ ജന്യമാണ്.
1: സഗ
0: ധന്യാസി രാഗത്തിൽ തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്.

ഒന്ന് പരീക്ഷിച്ചതാവാം. ചന്ദ്രിക എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരു പക്ഷേ കല്യാണവസന്തം എന്ന രാഗത്തിന് പഞ്ചമം ഒഴിവാക്കി പ്രയോഗിച്ചതുമാവാം. കല്യാണവസന്തം എങ്ങനെയാണ്? എന്തായാലും ഇങ്ങനൊരു രാഗത്തിന് ഒരു പേരുള്ളതായി അറിവില്ല.

0: കർണാടക സംഗീതത്തിൽ തീരെ പ്രചാരത്തിലില്ലാത്ത ഏതോ ഒരു രാഗത്തിലാണ് ഈ ഗാനത്തിന്റെ രണ്ടാമത്തെ ചരണം
1: ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
0: ഒരുപക്ഷെ ചന്ദ്രകംസ് എന്ന പേരിൽ ഹിന്ദുസ്ഥാനിയിലും ചന്ദ്രിക എന്ന പേരിൽ കർണാടക സംഗീതത്തിലും അറിയപ്പെടുന്ന രാഗത്തിൽ ഋഷഭം കലർത്തി

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: കൃഷിദീപം.
1: ജലലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ എള്ള്, പയർവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, തീറ്റപ്പുല്ല് എന്നിവ പ്രധാന വിളയോടൊപ്പം ഇടവിളയായി ഉൾപ്പെടുത്തുന്നത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും അധിക വരുമാനം നൽകാനും വഴിയൊരുക്കുന്നു. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അനുസരിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുകയും വേണം. വൻവൃക്ഷങ്ങളുടെ വളർച്ച നിയന്ത്രിച്ച് കുഞ്ഞൻ മരങ്ങളാക്കി ചെടിച്ചട്ടികളിൽ വളർത്തുന്ന ജാപ്പനീസ് കലയാണ് ബോൺസായി. പൂന്തോട്ടങ്ങളിലും ഇൻഡോർ ഉദ്യാനങ്ങളിലും ഇവയെ വളർത്താം. കൃത്യമായ പ്രൂണിങ്ങും പരിപാലന മുറയും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ആകൃതിയിലുള്ള ബോൺസായി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിനായി മണ്ണ്, മണൽ, അഴുകിയ കരിയില അല്ലെങ്കിൽ ചാണകപ്പൊടി എന്നിവ ചേർത്ത് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കിയ ശേഷം അതിൽ ബോൺസായി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന മരത്തിന്റെ തൈ അല്ലെങ്കിൽ വിത്ത്, മുളച്ച തണ്ട് എന്നിവ നടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തൈയാണ് നടുന്നതെങ്കിൽ അതിന്റെ തായ്വേരും അധികമായി വളർന്നു നിൽക്കുന്ന ശിഖരങ്ങളും മുറിച്ച ശേഷം വേണം നടാൻ. എപ്പോഴും ചെടിച്ചട്ടിയിൽ നനവ് നിലനിർത്താൻ ശ്രദ്ധിക്കുക. രണ്ടാഴ്ചയിൽ ഒരിക്കൽ നേർപ്പിച്ച ജൈവവളം മിതമായ അളവിൽ നൽകണം. പുതുതായി കിളിർത്തുവരുന്ന ഇലകളും ശിഖരങ്ങളും ആവശ്യമുള്ളത് മാത്രം

വളർത്തി ബാക്കിയുള്ളവ വെട്ടിയൊതുക്കുക. ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ബോൺസായി ചെടികൾ ആഴം കുറഞ്ഞ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നടണം. ഇതിനായി ചെടികൾ വളരെ ശ്രദ്ധാപൂർവം ചട്ടിയിൽ നിന്നും പുറത്തെടുക്കണം. പിന്നീട് തായ്വേരുൾപ്പെടെ മൂന്നിൽ ഒരു ഭാഗം വേരുകൾ വെട്ടിമാറ്റി പോട്ടിംഗ് മിശ്രിതം നിറച്ച പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടണം. ഒരു വൃക്ഷം വളർന്ന് ബോൺസായി ആയി രൂപപ്പെടാൻ ഏകദേശം 10 മുതൽ 15 വർഷം വരെ വേണ്ടിവരും. എന്നാൽ അഡീനിയം പോലുള്ള ചെടികൾക്ക് വളരെ വേഗം ബോൺസായി ആകാൻ കഴിയും.

0: കൃഷിദീപം.
1: ഇപ്പോൾ ഒരു ഗാനം, സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: സംസ്കാര സമന്വയ മുദ്രകൾ.
1: മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള പിന്നണി ഗായകനും സംഗീത സംവിധായകനുമാണ് സച്ചിൻ വാര്യർ. മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച സച്ചിൻ വാര്യർ ശ്രദ്ധേയനാകുന്നത് 2012 പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിലെ മുത്തുച്ചിപ്പി പോലൊരു എന്ന ഗാനത്തിലൂടെ.

0: തുടർന്ന് നേരം, ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ആനന്ദം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ച് സംഗീതരംഗത്ത് കൂടുതൽ സജീവമായി. 2016 റിലീസായ ആനന്ദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് സച്ചിൻ ഗാനരചനയിലേക്കും സംഗീത സംവിധാന രംഗത്തേക്കും കടക്കുന്നത്. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്നു സച്ചിൻ വാര്യർ.
1: നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: ഒരു ഫുൾ ടൈം മ്യൂസീഷ്യനായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് മ്യൂസിക് എന്നുള്ള ഒരു ഫുൾ ടൈം ജോബ് എന്നുള്ള ഒരു ടൈറ്റിലേക്ക് മാറ്റി.
2: കറക്റ്റ്.
1: എങ്ങനെയായിരുന്നു മ്യൂസിക്കിലേക്കുള്ള ഒരു തുടക്കം?
2: തുടക്കം ചൈൽഡ്ഹുഡിൽ തന്നെയാണ്. കുട്ടിക്കാലം തൊട്ട് തന്നെ മ്യൂസിക് നന്നായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. കാരണം പേരൻസ് രണ്ടുപേരും അത്യാവശ്യം മ്യൂസിക് ലവേഴ്സ് ആയിരുന്നു. അമ്മ നന്നായിട്ട് പാടും. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് തന്നെ മ്യൂസിക് നമ്മുടെ ലൈഫിൽ ഒരു പ്രസൻസ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഐ ന്യൂ മ്യൂസിക് വുഡ് ബി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് അറിയാം. പക്ഷെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ആ സമയത്ത് അതൊരു കരിയർ ആക്കാമോ അങ്ങനെ ഒരു ഐഡിയ ഒന്നും എനിക്കില്ല. അപ്പം ഞാൻ ഒരു ഒബ്വിയസ് ചോയ്സ് എന്നുള്ള പോലെയാണ് എഞ്ചിനീയറിംഗ് പഠിത്തത്തിലേക്ക് എത്തിയത്. ആ സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഭയങ്കര റഷുള്ള ഡിമാൻഡുള്ള സമയമായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം ഐ മീൻ അത്ര ഉഴപ്പുന്ന കൂട്ടത്തിലൊന്നല്ല. എനിക്ക് സ്റ്റഡി ടെക്നിക്കൽ സൈഡും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്സും ഫിസിക്സും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഒബ്വിയസ്ലി ഞാൻ എഞ്ചിനീയറിംഗ് ഇതിലേക്ക് എത്തി. ആ സമയത്തും ഞാൻ വിചാരിച്ചത് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് സൗണ്ടിനെ സമീപിക്കുക എന്നുള്ള രീതിയിൽ മറ്റേ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ സിന്തസൈസേഴ്സോ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഏതെങ്കിലും കമ്പനിയിലേക്ക് പോവാം. എനിക്ക് എഞ്ചിനീയറിംഗ് സമയത്ത് പഠിച്ച ഒന്ന് രണ്ട് സബ്ജക്ട്സ് ആ രീതിയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ടെക്നിക്കൽ രീതിയിൽ ഭയങ്കര സൗണ്ട് പ്രോസസ്സിങ് അങ്ങനത്തെ കുറച്ച് സിഗ്നൽ പ്രോസസ്സിംഗ് എന്നുള്ള സബ്ജക്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുള്ള പ്ലാൻ അതാണ്, ലൈക്ക് മ്യൂസിക്കിനായിട്ട് എങ്ങനെയെങ്കിലും ഒരു കണക്റ്റ് ഉള്ള ഒരു ഒരു ഫീൽഡിൽ എന്നാൽ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു. അപ്പോഴാണ് ഈ മ്യൂസിക് ആസ് എ കരിയർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഓപ്പണിംഗ് കോളേജ് പഠിക്കുന്ന സമയത്ത് കിട്ടിയത്. മലർവാടി ആർട്സ് ക്ലബ് എന്നുള്ള സിനിമയിൽ ആദ്യമായിട്ട് പാടുന്ന സമയത്ത് ഞാൻ പാടിയ ഒന്ന് രണ്ട് പാട്ടുകൾ ഞാൻ ഡെമോ ആയിട്ട് അയച്ചു കൊടുക്കുക ചെയ്തത്. അവർക്ക് പുതിയ സിംഗേഴ്സിനെ വേണം എന്നുള്ള രീതിയിലൊരു വീഡിയോ അഭിനീതേട്ടനും ഷാനേട്ടനും കൂടെ ഇട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു എൻ്റെ ഒന്ന് രണ്ട് വീട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് മൂന്നാല് റെക്കോർഡിങ്സ് അയച്ചു കൊടുത്ത് അത് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് സിനിമയിൽ പാടാൻ എന്നുള്ളൊരു ഒരു എൻട്രി പോയിന്റ് കിട്ടിയത്. അതിനുശേഷം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു അതിൻ്റെ ഡൊമിനോ ഇഫക്റ്റിൽ സംഭവിച്ചു. പിന്നെ ഇൻഡിപെൻഡൻ്റ്ലി മ്യൂസിക് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു പിന്നെ പെർഫോമൻസും ഷോസും ഒക്കെ കുറച്ച് ചെയ്യാം എന്നുള്ളൊരു ലെവലെത്തിയപ്പോൾ സോഫ്റ്റ്വെയർ ജോബ് ലീവ് ചെയ്ത് അങ്ങനെ മ്യൂസിക്കിലേക്ക് ഫുൾ ടൈം വന്നു.
1: ഫസ്റ്റ് വിനീതേട്ടൻ്റെ കൂടെ ആണെങ്കിലും ഷാൻഖാൻ്റെ കൂടെ ആണെങ്കിലും തുടങ്ങി, പിന്നെ ആ ഒരു കൂട്ടുകെട്ട് തന്നെ
2: 100%
1: മുന്നോട്ട് അത് പോയിട്ടുണ്ടല്ലോ അല്ലേ.
2: ലൈഫിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് കുറെ ഇനീഷ്യലേക്ക് അവരുടെ നിന്നാണ് പഠിച്ചത്. അത് തുടക്കത്തിൽ എനിക്ക് കിട്ടിയൊരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഐ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്, ലൈക്ക് ആൾക്കാരായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം. ആ സമയത്ത് ഞാൻ കോളേജ് കഴിഞ്ഞ് നേരെ വിനീതന്റെ ഷാനേട്ടിൻ്റെ കൂടെ കുറച്ച് ഷോസിന് പോകാൻ പറ്റി ഈ റെക്കോർഡിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇനീഷ്യലി തന്നെ നല്ലൊരു എന്താ പറയുക ഒരു എൻവയോൺമെന്റിലേക്ക് എത്തിയ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഒരു ഭയങ്കര ഫൺ ആൻഡ് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്ന, നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തും നമുക്ക് ആവശ്യമുള്ള ലെസൺസ് കറക്റ്റ് സമയത്ത് പറഞ്ഞു തന്നും അങ്ങനെയൊക്കെ ഒരു ഒരു ബ്രദർഹുഡ് ആ സമയത്ത് തന്നെ എനിക്ക് കിട്ടി എന്നുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണാം. കാരണം ആൾക്കാരായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, നമ്മൾ ഷോസിനൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള ക്രൈസിസ് ഉണ്ടാവും. ഓൺ സ്റ്റേജ് ആയാലും ഓഫ് സ്റ്റേജ് നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഹൗ ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, ഹൗ ടു ഡീൽ വിത്ത് നമ്മളെ ഈ ഓർഗനൈസേഴ്സ് ആവട്ടെ, അങ്ങനത്തെ ആൾക്കാരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം, അങ്ങനത്തെ കുറേ ലെസൺസ് ആ സമയത്ത് കിട്ടി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലെസൺ ഹൗ ടു ഹാവ് ഫൺ. മേക്കിംഗ് മ്യൂസിക് എന്നുള്ളത് ഒരു സീരിയസ് സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. യു കെൻ ഹാവ് ഫൺ while still making good quality art. It doesn't have to be serious nalla lesson enik valare early on thanne kittiya. That's a huge fortune. Angane avare right people ne right samayath meet cheya nalladu parayullo. I feel adu sambhavichu avare correct guidance and support correct samayath kitti.
1: As a singer mathramalla nerthe parna pole avaru technical background illadu kondano ee oru processing allengil behind the scenes il work cheythu thodangiyathu.
2: Definitely enik thodakkam mudale music as a whole aayirunnu enik ishtam, adayathu full picture aayirunnu എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇൻസ്റ്റെഡ് ഓഫ് സിംഗിങ് എന്നുള്ളത് ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ആസ്പെക്ട്.

0: കോൺസെപ്റ്റ് മാത്രം എന്നുള്ളത് എനിക്ക് പണ്ട് തൊട്ടേ ക്ലിയർ ആണ്. സിംഗർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും എനിക്ക് മ്യൂസിക് മേക്കിംഗ് എന്നുള്ള ഹോൾ പ്രോസസ്സാണ് അന്ന് തൊട്ടേ ഇഷ്ടം. നമ്മൾ മ്യൂസിക് കേട്ടു തുടങ്ങുന്ന സമയത്തൊക്കെ ഹൗ വാസ് ദ സോങ് റെക്കോർഡഡ് എന്നുള്ളതാണ് എൻ്റെ ക്യൂരിയോസിറ്റി. ഇത് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്തായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇൻ്റർവ്യൂസും അങ്ങനത്തെ ആർട്ടിക്കിൾസും ഒക്കെ വായിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതായത് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, എങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള സ്റ്റോറീസും ഒക്കെ അറിയാനാണ് എനിക്ക് അന്ന് തൊട്ടേ താല്പര്യം. അങ്ങനെ ടെക്നിക്കൽ സൈഡും ഈ പറഞ്ഞ പോലെ നമ്മുടെയിലുള്ള കമ്പ്യൂട്ടറിൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ചില ഡെമോ സോഫ്റ്റ്വെയർസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ ഒരു റെക്കോർഡിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയാണ്, ഇപ്പോൾ രണ്ട് വോക്കൽ ലെയേഴ്സ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റും ഒരു വോക്കലും കൂടെ ഒരുമിച്ച് എങ്ങനെ പ്ലേസ് ചെയ്യാം, അതെങ്ങനെയാണ് അതിൻ്റെ രണ്ട് ട്രാക്സിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സ്, അത് തൊട്ട് നമ്മൾ സെൽഫ് ടോട്ട് ആയിട്ട് പഠിച്ചു തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ദിസ് വാസ് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ട്വൽത്തിലൊക്കെ പഠിക്കുന്ന ആ സമയം. ആ ഒരു ക്യൂരിയോസിറ്റി ഇന്നും ഉണ്ട് ആക്ച്വലി. ആ ടെക്നിക്കൽ സൈഡ് ഓഫ് മ്യൂസിക്, ലൈക് ടെക്നോളജി എങ്ങനെ മ്യൂസിക്കിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ട്. കാരണം ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ഈ ടെക്നോളജി ആണ് മ്യൂസിക്കിനെ എല്ലാ ആർട്ട് ഫോംസിനെയും മുമ്പിലേക്ക് ഒരു സ്റ്റെപ്പ് ലീഡ് ചെയ്യാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഗിറ്റാർ എന്നുള്ള ഒരു ടെക്നോളജി, അതൊരു ടെക്നോളജിയാണ്. അപ്പം അക്കൂസ്റ്റിക് ഗിറ്റാർ എന്നുള്ള പേര് വന്നത് തന്നെ ഇലക്ട്രിക് ഗിറ്റാർ എന്നുള്ള സംഭവം വന്നതിന് ശേഷമാണ്. അതുവരെ ഇറ്റ് വാസ് ജസ്റ്റ് ഗിറ്റാർ, വെറും ഗിറ്റാർ എന്നുള്ളതാണ്. ഇലക്ട്രിക് ഗിറ്റാർ വന്നതിന് ശേഷമാണ് അത് അക്കൂസ്റ്റിക് ഗിറ്റാറായി മാറിയത്. അപ്പോൾ ഇലക്ട്രിക് ഗിറ്റാർ എന്നുള്ള സംഭവമാണ് ഇപ്പറുന്ന റോക്ക് മ്യൂസിക് ആയാലും പല മെറ്റൽ അങ്ങനത്തെ പല ജോണേഴ്സ് ഓഫ് മ്യൂസിക് തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് വന്നതിലൂടെയാണ്. ലൈക്ക് അങ്ങനത്തെ ഒരു ആംപ്ലിഫിക്കേഷനും ഡിസ്ട്രോഷനും ഒക്കെ കൊണ്ടുവരാം എന്നുള്ളൊരു സൗണ്ട് കൊണ്ടുവന്നത് ഈ ഒരു ടെക്നോളജിയിലൂടെയാണ്. അപ്പം ടെക്നോളജി എപ്പോഴും മ്യൂസിക്കിന് പല പല ഡയറക്ഷൻസിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യും. അത് ഞാൻ എപ്പോഴും ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈവൻ ഇപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ AI എന്നുള്ള അങ്ങനത്തെ ജനറേറ്റീവ് AI ഒക്കെ വരുമ്പോൾ പോലും എൻ്റെ ക്യൂരിയോസിറ്റി അത് മ്യൂസിക്കിന് ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പം ആ ഒരു മൂവ്മെൻ്റ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ കൂടെ ക്യാച്ചപ്പ് ചെയ്യാൻ റെഡിയാണോ എന്നുള്ളത് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ.
1: ആ ഒരു വഴിയിലൂടെയാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ എത്തിയത്, അല്ലെങ്കിൽ പണ്ടേ ചെറുപ്പത്തിൽ
0: ഇൻഡിപെൻഡന്റ് മ്യൂസിക് നമുക്ക് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ 90s ആക്ച്വലി ഇന്ത്യയിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഭയങ്കര ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു. പിന്നെ ഈ ഇപ്പം നമുക്ക് ലക്കി അലി, അലീഷ ഷിനായ, അല്ലെങ്കിൽ ഷാൻ, KK ഇവരൊക്കെ വന്നത് 90s അല്ലെങ്കിൽ ഏർലി 2000s ആ സമയത്താണ്. ഭയങ്കര ഒരു വേവ് ഓഫ് അടിപൊളി മ്യൂസിക് വീഡിയോസും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ. ഇപ്പോൾ കൊളോണിയൽ കസിൻസ് ആവട്ടെ, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള കോമ്പിനേഷൻസും ഈ പറഞ്ഞ പോലെ ബൗണ്ടറി പുഷിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് തന്നെ വളർന്നതുകൊണ്ട് മ്യൂസിക് ഫിലിംസിനപ്പുറത്തും ഉണ്ടെന്നുള്ള അവയർനെസ് നമുക്ക് അപ്പം തൊട്ട് തന്നെ ഉണ്ട്. അത് ആക്റ്റീവ്ലി ചെയ്യണം എന്ന് തോന്നിയത് ആ ജേർണിയിൽ നമ്മുടെ ഓൺ റിയലൈസേഷനിലൂടെ മാത്രമേ ആ പോയിന്റിലേക്ക് എത്തുള്ളൂ. കാരണം നമ്മൾ ഫിലിംസിലൂടെ പറയുന്നത് മ്യൂസിക്കിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നും അറ്റ് വൺ പോയിന്റ്. അപ്പോഴാണ് ഓക്കെ ട്രൂലി നമ്മുടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ദാറ്റ്സ് വെൻ ഇറ്റ് ബിക്കംസ് എന്താ പറയുക മോർ ജെനുവിൻ. അപ്പം ഇപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഡിസ്കവറിങ് വാട്ട് മൈ വോയിസ് ഇസ്, ഞാൻ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു ഡിസ്കവറി, അത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. പക്ഷേ അതിൻ്റെ ഒരു തുടക്കം ഫേസിലാണ് ഞാനിപ്പോൾ ആക്ച്വലി ഉള്ളതെന്ന് പറയാം.
1: പണ്ട് തൊട്ടേ ലിസണിങ് ഒരു ജോണറുകൾ ഒക്കെ ചൂസ് ചെയ്യാതെ തന്നെ വൈഡായി കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായിരുന്നു ഗോ ടു ജോണർ പണ്ട് തൊട്ടേ, അത് മാറുന്നുണ്ടോ?
0: ഗോ ടു ജോണർ ഡെഫിനറ്റ്ലി മാറുന്നുണ്ട്. നമ്മള് ഇനീഷ്യലി നമ്മള് നമ്മുടെ വീട്ടിലും സറൗണ്ടിങ്സിലും ഒക്കെ കേട്ടിരുന്ന ഒബ്വിയസ് ആയിട്ട് നമ്മളെ തേടി എത്തുന്ന കൈൻഡ് ഓഫ് മ്യൂസിക് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഒബ്വിയസ്ലി കേൾക്കുക. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നമ്മൾ TVയിലും റേഡിയോയിലും ഇറ്റ് ആക്ച്വലി കംസ് ടു യു. നമ്മുടെ ചുറ്റും നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുക്കാതെ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന ഒരു ഒരു സെറ്റ് ഓഫ് മ്യൂസിക് ഉണ്ടല്ലോ, അതാണ് ആ സമയത്ത് കേട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ടീനേജ്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, നമ്മളൊരു 13 ഒക്കെ കഴിയുമ്പോഴാണ് സെൽഫ് എന്നുള്ളൊരു ഐഡന്റിറ്റി കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ആകുന്നത്. അത്രയും കാലം ഈവൻ നമ്മുടെ ക്ലോത്തിങ്ങിൽ പോലും നമുക്ക് പേരൻസ് മേടിച്ചു തരുന്ന നമുക്ക് ഇഷ്ടമാവാത്തൊരു സ്റ്റേജ് വരും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും പോരാ, നമുക്ക് ഫ്രണ്ട്സ് ഇടുന്ന ക്ലോത്ത്സും അല്ലെങ്കിൽ നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള വേറെ ആൾക്കാർ ഇടുന്ന ക്ലോത്ത്സും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഏജ് വരും. ഞാൻ വേറെയാണെന്നൊക്കെ തോന്നി തുടങ്ങും. അതൊരു ഏർലി ടീനേജ് സമയമാണ്. അപ്പൊ ദാറ്റ്സ് വെൻ ഐ തിങ്ക് യു ഡിസ്കവർ മ്യൂസിക് ദാറ്റ് യു റിയലി ലൈക്ക്. ആ ടേസ്റ്റ് മാറുന്നതിൻ്റെയും ഇൻഡിവിജ്വൽ എന്നുള്ള ഐഡന്റിറ്റി വരുന്നതിൻ്റെ ഒരു സമയം ആ ഏർലി ടീനേജാണ്. അപ്പം ആ സമയത്താണ് ആക്ച്വലി നമ്മുടെ കസിൻസ് ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരെ കേൾക്കുന്ന മ്യൂസിക് കോപ്പി ചെയ്ത് CD-യിലോ അങ്ങനെയൊക്കെ ആണ് കുറച്ചുകൂടെ പുതിയ മ്യൂസിക് ഡിസ്കവർ ചെയ്തത്. അപ്പം ചിലപ്പം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ 12th പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് റാൻഡംലി കോപ്പി ചെയ്ത് തന്നൊരു CD-യിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ആർട്ടിസ്റ്റിൻ്റെ മ്യൂസിക് ഞാൻ ഡിസ്കവർ ചെയ്തത്. ആ CD-യിൽ നിന്നാണ് ഞാൻ ആ ആർട്ടിസ്റ്റിനെ എന്നെ ഡിസ്കവർ ചെയ്യുന്നത്. അപ്പം ദാറ്റ് ആർട്ടിസ്റ്റ് ഹിസ് നെയിം ഇസ് ജാക്ക് ജോൺസൺ. ജാക്ക് ജോൺസൺ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ്, ഇപ്പം നമ്മൾ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ നമ്മൾ കേൾക്കുന്ന നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് അല്ലാതെ പുറത്തൊരു മ്യൂസിക് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ഈ പാട്ടിലാണ്. ലൈക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ് ഇത് എന്റെ പേഴ്സണൽ സൗണ്ട് ട്രാക്ക് ഒക്കെ പോലെ തോന്നി. ദിസ് കൻ ഫിറ്റ് മൈ ലൈഫ്, ഇത് എന്റെ ലൈഫിന്റെ സൗണ്ട് ട്രാക്ക് ആണല്ലോ എന്നൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ അതൊരു ഭയങ്കര ഡിസ്കവറി പ്രോസസ് ആയിരുന്നു. അപ്പം

0: ദെൻ ഐ റിയലൈസ്ഡ് നമ്മൾ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ചെറിയ സബ്സെറ്റ് ആണ്. ഓഫ് കോഴ്സ് അത് മതി നമുക്ക് ലൈഫിൽ കേൾക്കാൻ. ഹോൾ പോയിന്റ് ഓഫ് ലിസണിങ് ടു മ്യൂസിക് ഇസ് ദാറ്റ് യു ഹാപ്പി, ദാറ്റ് യു ഫീൽ ഇമോഷൻസ് വൈ ലിസണിങ് ടു മ്യൂസിക്. അതിനത് മതി. പക്ഷേ അതിനപ്പുറത്തും ഒരു വലിയ വേൾഡ് ഉണ്ട്. ഡിസ്കവർ ചെയ്ത് നമ്മൾ നമ്മളായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു വേൾഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള. അപ്പൊ അന്ന് തൊട്ടാണ് പ്രോബ്ലി കൂടുതൽ ജോണേഴ്സ് ഓഫ് മ്യൂസിക്. ഒന്നിനും ഇമ്മീഡിയറ്റ്ലി ജഡ്ജ് ചെയ്യാതെ, നമുക്ക് അറിയാവുന്നത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളതിനെ ജഡ്ജ് ചെയ്യാതെ അതിന്റെ സ്റ്റോറി എന്താണ്, ആ ജോണറിന്റെ ഹിസ്റ്ററി എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമം ആ സമയത്താണ് തുടങ്ങിയത്. അപ്പൊ ദെൻ ഐ ലിസൺ ടു ഓൾമോസ്റ്റ് എല്ലാ ജോണേഴ്സ് ഓഫ് മ്യൂസിക്കും കേൾക്കാറുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്യുന്നതായാലും ഇന്റർനെറ്റിലും ഒക്കെ നമുക്ക് ആൽഗോറിതം നമുക്ക് കുറെ സജഷൻസ് തരുമല്ലോ. അപ്പൊ അതൊക്കെ ഓപ്പൺ ആയിട്ട് കേട്ടു നോക്കുക, സീ വാട്ട് യു ലൈക്ക്. ജഡ്ജ്മെന്റൽ അല്ലാതെ കേൾക്കുക, കാരണം നമ്മൾ കണ്ടീഷൻഡ് ആണ്. നമ്മുടെ കൾച്ചർ ഓഫ് മ്യൂസിക്കും നമുക്കൊരു സെറ്റൻ സെർട്ടൺ പാറ്റേൺ ഉണ്ട്. ഇതാണ് മ്യൂസിക് അല്ലെങ്കിൽ ഇതാണ് ഗുഡ് മ്യൂസിക് എന്ന് പോലും നമ്മൾ ചിലപ്പോൾ വിചാരിച്ചു പോകും. മറ്റേതൊക്കെ ഒരു അതൊന്നും മ്യൂസിക് അല്ല എന്നുള്ളൊരു ഒരു സാധനം വരും. നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ കൾച്ചർ എന്നുള്ളത് മാത്രമാണ് റൈറ്റ് എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ വൺസ് യു ബ്രേക്ക് ദാറ്റ് ബാരിയർ ദെൻ യു റിയലൈസ് നമ്മൾ ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അലയ്ക്കുമ്പോൾ എവറി മ്യൂസിക് ഇസ് ആക്ച്വലി യുവേഴ്സ്. കാരണം എല്ലാവരും ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഒരു വേറൊരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അത് ഈക്വലി വാലിഡ് ആണ്. അതിനൊരു വാലിഡിറ്റി ഡിഫറൻസേ ഇല്ല. അപ്പൊ ആ വാലിഡിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ വേൾഡുകൾ നമുക്ക് ഓപ്പൺ ചെയ്ത് തരും. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. അങ്ങനെ
1: ലോഫി ട്രെൻഡിനെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ എന്നാണ് എല്ലാവരും പറയുന്നത്.
0: ലോഫൈ അതൊരു എന്താ പറയാ, അതൊരു ഇപ്പൊ പ്രത്യേകിച്ച് ജനറേറ്റീവ് എഐ ഒക്കെ വന്നപ്പോ ലോഫൈ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു എന്താ പറയുക ഫില്ലർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ആയിപ്പോയി. പക്ഷെ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. ലൈക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റിക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോഴോ ഫോക്കസ് ചെയ്യുമ്പോഴൊക്കെ വലിയ വർക്കിംഗ് സംതിങ് അത്ര ഡിസ്ട്രാക്ടിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഇല്ലാത്ത ഇങ്ങനെ ഒരു ഒരു ഗ്രാഫിൽ ഇങ്ങനെ പോകുന്ന ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ആണ്. ഐ ലൈക്ക് ദാറ്റ് ആക്ച്വലി. പിന്നെ ഇന്റൻഷനലി ഇപ്പൊ ലോ ഫിഡലിറ്റി എന്നുള്ളതാണല്ലോ ലോഫൈ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ യു ആർ ട്രൈങ് ടു ലിസൺ ടു മ്യൂസിക് ഇന്ന ഒരു ഭയങ്കര നമ്മുടെ എല്ലാവരുടെയും കാര്യം നല്ല ഹെഡ്ഫോൺസ് ഉണ്ട്, നല്ല നല്ല സിസ്റ്റത്തിലാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ലോഫൈ ജോണർ എമുലേറ്റ് ചെയ്യാൻ നോക്കുന്നത് പണ്ടത്തെ ടേപ്പിന്റെയും അതിന്റെ ഒക്കെ ഒരു ഒരു ഇംപെർഫെക്ഷനെയാണ്. അപ്പൊ ഇൻ ദാറ്റ് വേ ഇറ്റ് ഇസ് നൈസ്. കാരണം നമ്മൾ ടേപ്പിൽ നിന്ന് സി ഡിയിലേക്ക് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ടേപ്പിന്റെ ആ ഒരു ഇഷ്യൂസ് ഒക്കെ പോയി, ആ മറ്റേ വോം ഇതൊന്നും അങ്ങനത്തെ സൗണ്ടിന്റെ ലിമിറ്റേഷൻ തോന്നി, ഇനി സി ഡി ഡിജിറ്റൽ ഇറ്റ്സ് ഓൾ ക്ലിയർ, വെരി ക്ലിയർ സൗണ്ട് ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് നോം ആയപ്പോൾ നമ്മൾ തിരിച്ച് മറ്റേത് എമുലേറ്റ് ചെയ്യാൻ നോക്കുക. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആക്ച്വലി. നമ്മളൊരു ഒരു സാധനത്തിന്റെ ലിമിറ്റേഷൻ കടന്ന് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് അതിലേക്ക് നമ്മൾ അത് അത് വേറെ രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊരു ഫാസിനേറ്റിംഗ് സൈക്കിൾ ആണ്.
1: അതെ.
0: പക്ഷെ ഗ്രെയിൻ എന്നുള്ള ഒരു സിസ്റ്റത്തിന് മാറി നമ്മൾ ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ ഓ ഇനി ഗ്രെയിനിന്റെ ആവശ്യമില്ല, അടിപൊളി എല്ലാം ക്ലിയർ ആണ്. പക്ഷെ ആ ക്ലാരിറ്റി കുറച്ച് ടൂ ക്ലിയർ ആവും. അപ്പം ഇറ്റ്സ് ഓൾവേസ് എ സൈക്കിൾ ആക്ച്വലി. ഈ ഫാഷനിലായാലും ടെക്നോളജിയിലും ഒക്കെ ഇത് കാണാം. നമ്മൾ ഈ ഭയങ്കര ഭയങ്കര മാക്സിമലിസത്തിലേക്ക് പോയിട്ട് പിന്നെ ഒന്ന് മിനിമസിലേക്ക് പോകും, പിന്നെ ഇറ്റ് കംസ് ബാക്ക്, പിന്നെ ഒരു മീഡിയത്തിലേക്ക് എത്തും. അതൊരു ഭയങ്കര
1: രസമാണ്.
0: അത് അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോഴാണ്. ലൈക്ക് ഇറ്റ്സ് ഓൺലി വെൻ യു ഗെറ്റ് ടു ലൈക്ക് ഒരു ഏജ് 30 ആൻഡ് അത് കഴിയുമ്പോഴാണ് ഓക്കെ ഇത് നമ്മൾ മുമ്പ് കണ്ട സാധനമാണല്ലോ തിരിച്ചു വരുന്നത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. ദെൻ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അറ്റ് ദാറ്റ് ഫേസ്. ദെൻ യു കെൻ ദെൻ ബിക്കോസ് യു ഹാവ് ദാറ്റ് നോളജ് ഓൾസോ. നമ്മൾ ഒറിജിനൽ ടേപ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, സോ യു നോ വാട്ട് ദ എസ്തെറ്റിക് ഇസ് അബൌട്ട്. നൗ ഇറ്റ്സ് കൈൻഡ് ഓഫ് കമ്മിങ് ബാക്ക്. അപ്പോൾ അത് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ പുതിയ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ അണ്ടർലേറ്റഡ് കാര്യമാണ്, പക്ഷേ ഇപ്പോഴത്തെ യങ് പിള്ളേർ നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്യാമറയൊക്കെ ഡിജിറ്റൽ ക്യാമറയൊക്കെ യൂസ് ചെയ്ത് നടക്കുന്നുണ്ട്. ബിക്കോസ് ദേ വോണ്ട് ദ ക്ലാരിറ്റി ഓൺ ദ ഫോൺ. ഇവർക്ക് ഇതൊരു എസ്തെറ്റിക് ആണ്. ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ഒരു കാലത്തെ എസ്തെറ്റിക് ആണ്. അപ്പൊ അങ്ങനെ ഐ എം സോ ഫാസിനേറ്റഡ് ബൈ ഓൾ ദിസ് എനിക്ക്. കാരണം ഇതിങ്ങനെ തിരിച്ചു വരുന്നത് കാണുമ്പോൾ ഭയങ്കര
1: രണ്ടും കണ്ടിട്ടുണ്ട്.
0: അതെ അതെ. അപ്പൊ ഞാനിപ്പോ പഴയ എന്റെ വീട്ടിൽ നിന്ന് പഴയ ക്യാമറയൊക്കെ ഡസ്റ്റ് ചെയ്തെടുത്ത് വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങി. ഐ എം യൂസിങ് എ വെരി ഓൾഡ് 80s ഒരു ഫിലിം ക്യാമറ ഞാനിപ്പോ വെറുതെ എടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കാറുണ്ട്. ആ അതൊരു രസമാണ്. അത് ഇറ്റ്സ് നൈസ് ടു നമ്മൾ ഇത്രയും ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ആർട്ട് ഫോം അല്ലേ ഇതെല്ലാം, ഈ ഫോട്ടോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് മേക്കിംഗ് ആണെങ്കിലും. അപ്പൊ എല്ലാം അത് വന്ന വഴിയൊക്കെ ഇടയ്ക്ക് ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോസസ് ആണ്.
2: ഗായകനും സംഗീത സംവിധായകനുമായ സച്ചിൻ വാര്യർ തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചത് തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണ സഹായം സുധർമ്മ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ആകാശവാണി കോഴിക്കോട്, ലളിതഗാനം.

0: സുവർണ മലരുകൾ.
1: ആദ്യഗാനം പി ഭാസ്കരനും ദക്ഷിണാമൂർത്തിയും ചേർന്നൊരുക്കി ജയചന്ദ്രനും സുശീലയും പാടിയതാണ്. ചിത്രം ശ്രീമദ് ഭഗവത്ഗീത.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: സുവർണ മലരുകളിലെ അടുത്ത ഗാനം മാധുരി പാടിയതാണ്. ചിത്രം ഹൃദയം ഒരു ക്ഷേത്രം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ദേവരാജന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: അഖില കേരള റേഡിയോ നാടകോത്സവം 3rd day, May 12, ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
4: കാരാഗ്രഹം ഇവിടെ നിന്നാ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന്

0: പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
2: പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 PM.
3: ആകാശവാണി കോഴിക്കോട്, നാടകഗാനങ്ങൾ. ആദ്യം ജനനി ജന്മഭൂമി എന്ന നാടകത്തിൽ നിന്ന് പാടിയത് സി.ഒ. ആന്റോ. ONV കുറുപ്പിൻ്റെ രചന ദേവരാജൻ്റെ ഈണം.

ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവ് കോഴിക്കോട്ട്. യുവസംഗമത്തിന്റെ ഭാഗമായി കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുവിൽ. മഴക്കാലമെത്തുമ്പോൾ ജാഗ്രതയോടെ. 11 വർഷം പൂർത്തിയാക്കി 3 കേന്ദ്ര സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. മലബാറിന്റെ വ്യാപാര വ്യവസായ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ച് ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവ്. നാഷണൽ ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡിന്റെ സഹകരണത്തോടെ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും സംയുക്തമായാണ് കോഴിക്കോട്ട് ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ ഭാവി വ്യാപാര സാധ്യതകൾ, അടിസ്ഥാന സൌകര്യ വികസനം, ദേശീയതല നയമാറ്റങ്ങൾ, GST പരിഷ്കാരങ്ങൾ, തുറമുഖ റെയിൽവേ വികസനം തുടങ്ങി വ്യാപാര സമൂഹത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന നിർണായക വിഷയങ്ങൾ കോൺക്ലേവിൽ ചർച്ചയായി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ GST പരിഷ്കരണവും

0: സാങ്കേതിക രംഗത്ത് രാജ്യം കൈവരിച്ച മുന്നേറ്റവുമെല്ലാം വ്യാപാര സമൂഹത്തിന് ഏറെ ഗുണം ചെയ്തതായി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത നാഷണൽ ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡ് ചെയർമാൻ സുനിൽ സിൻവി പറഞ്ഞു. വ്യാപാരികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നും വ്യാപാര സമൂഹത്തിന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ലാൽ കിലെ കി പ്രാചീർ സേ പ്രധാനമന്ത്രി ജി നെ കഹാ ഥാ കി ദിവാലി സേ പെഹ്ലെ മഹാദിവാലി കെ റൂപ് മേ GST പരിവർത്തൻ GST 2395 വസ്തുവേ ഐസി ഹേ ജിസ് പർ 5% ഓർ 0% GST കിയാ ഗയ. പരാഠ പേ പെഹ്ലെ 18% താ ജീരോ ഹോ ഗയ. കപ്ഡ പേ 5% ഹോ ഗയ. ഓർ മകാൻ ബനാനേ കെ ലിയേ സിമെന്റ് മേ 28-10 ഹോ ഗയ. ആജ് മേ ആപ്കോ കഹതാ ഹൂ കി പൂരെ ദേശ് മേ ഇത്നാ ജാഉ ജലാലി ഓർ ഇത്നാ വ്യാപാര ബഡ് റഹാ ഹേ ടൂ വീലർ സേ ലഗാകർ അലഗ് അലഗ് പ്രകാര കാ ഹർ ക്ഷേത്ര മേ ഹർ ഉപഭോക്താ കോ ഫായദാ മിലേ ഹർ പ്രകാര കാ ഫായദാ മിലേ GST ഉന്മൂലൻ കെ മാധ്യമ സേ GST 2 കെ മാധ്യമ സേ ദേശ് കി സർക്കാർ നേ ജോ കാര്യ കിയാ ഹേ വ്യാപാരി കെ ഹിതരക്ഷാ സുരക്ഷാ കല്യാണ ഓർ ഉസ്കി വ്യവസ്ഥാ കോ അർത്ഥവ്യവസ്ഥാ കെ സാഥ് ജോഡ്നേ തീസ്രി അർത്ഥവ്യവസ്ഥാ ബനാനേ മേ ഹം ആഗേ ബഡ് രഹേ ഹേ വികസിത ഭാരത്.

0: व्यापार बढ़ रहा है, टू व्हीलर से लगाकर अलग अलग प्रकार का, हर क्षेत्र में हर उपभोक्ता को फायदा मिले, हर प्रकार का फायदा मिले, जीएसटी उन्मूलन के माध्यम से, जीएसटी टू के माध्यम से देश की सरकार ने जो कार्य किया है व्यापारी के हितरक्षा, सुरक्षा, कल्याण और उसकी व्यवस्था को अर्थव्यवस्था के साथ जोड़ने, तीसरी अर्थव्यवस्था बनाने में हम आगे बढ़ रहे हैं, विकसित भारत की परिकल्पना में आगे बढ़ रहे हैं, तो केरल का हमारा व्यापारी कैसे पीछे रह जाए, उसको कैसे सुविधा ना मिले, उसकी व्यवस्था में कहां कठिनाई है, उसके साथ हम क्यों ना जुड़ सके, इसके लिए भारत सरकार ने इनकी नियुक्ति की और आज मैं आपके बीच में आया हूं कि रिश्ते हैं तो रास्ते हैं, आइए हम सब मिलकर देश की एकता और अनेकता को ध्यान में रखते हुए।
1: ഷിപ്പിംഗ് മേഖല രാജ്യത്തിന്റെ വ്യാവസായിക സാമ്പത്തിക മേഖലകളിൽ സുപ്രധാന സ്വാധീനം ചെലുത്തുന്നതായി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥൻ പറഞ്ഞു. ഡിജിറ്റൽ രംഗത്ത് കേരളം മാതൃക സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സുരക്ഷിത കപ്പൽ ഗതാഗത പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഹൗ കം മാരിടൈം ആൻഡ് ദി ഇക്കോണമി ഗെറ്റ് കണക്റ്റഡ്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഷിപ്സ് ക്യാരി 95% ബൈ വോളിയൂം ഓഫ് ഓൾ യുവർ എക്സിം കാർഗോ ഫോർ ദ നേഷൻ and 70% by value. There was mention of the shortage due to the West Asia crisis. However, the prices not having been raised by government of India. Most of our LPG, 40%, gets imported from the Western Gulf. Ships are strategic assets, and that is why shipping is important for India's maritime growth. India has to compete globally to have the fastest turnaround times, the most efficient ports, and safe and secure shipping. India also today is the third largest contributor of the human capital in shipping, meaning seafarers. Today Kerala leads India in digital connectivity and in the number of services, e-services, that are offered to its citizens. I have had the privilege of working in the government of Kerala for 3 years, and I was there as the chairman, Kerala Supplies Corporation, and the public distribution system is perhaps a case illustration for reaching out to every individual. What started from here under the National Food Security Act has reached today One Nation, One Ration Card.
1: കേരളത്തിൽ റെയിൽവേ വലിയ നിക്ഷേപം നടത്തി വരുന്നതായും പാത ഇരട്ടിപ്പിക്കലും അടിസ്ഥാന സൗകര്യ വികസനവുമടക്കം വിപുലമായ വികസന പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതായും ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ടിക്കറ്റ് വരുമാനത്തിന് പുറമെ ജനപങ്കാളിത്തത്തോടെ വ്യാപാരികൾക്ക് സാധ്യത നൽകുന്ന വാണിജ്യ വരുമാന പദ്ധതികളും റെയിൽവേ ആസൂത്രണം ചെയ്യുന്നതായി അദ്ദേഹം അറിയിച്ചു.
3: Lifeline to economy powerhouse. Indian Railway is not just a transportation. It's the world's fourth largest network, spanning 68,000 kilometers, ferrying 23 million passengers and 3.5 million ton of freight daily. In Kerala, Kerala is fully covered with the Indian Railway network, right from the south tip of the Kerala to north tip of the Kerala and west to the east part, with the two divisions, namely Palakkad division and Trivandrum division. With escalating demand, Railway is focusing more and more by investing millions on track doublings, 100% electrification, Vande Bharat fleets. Innovation is imperative. Now, innovative non-fare revenue idea scheme is our here public participation involving startups, individuals, businessmen can pitch their concepts. Railway is targeting 15 to 20% annual growth in the non-fare revenue.
1: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യുവസംഗമം ആറാം ഘട്ടത്തിന്റെ ഭാഗമായി കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുവിലെത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജമ്മുവിലെ ഐഎംഎമ്മുമായി ചേർന്നാണ് വിദ്യാർത്ഥി കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും തെരഞ്ഞെടുത്ത 39 വിദ്യാർത്ഥികളാണ് ഐഎം അധ്യാപകരുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ യാത്ര തിരിച്ചത്. യാത്രയുടെ ഭാഗമായി ജമ്മു, കശ്മീർ, ലഡാക്ക് മേഖലകളിലെ സാംസ്കാരിക സാമൂഹ്യ വൈവിധ്യങ്ങൾ സംഘം പരിചയപ്പെടും. ഇന്ന് ജമ്മുവിലെത്തുന്ന സംഘം ഒരാഴ്ചക്കാലം ജമ്മുവിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. യാത്രയെക്കുറിച്ച് കോഴിക്കോട് ഐഎം പബ്ലിക് റിലേഷൻസ് ഓഫീസർ വികാസ് പണിക്കർ.
4: യുവസംഘത്തിന്റെ ഘട്ടം ആറിന്റെ ഭാഗമായി കേരളവും ലക്ഷദ്വീപിന് ഉൾപ്പെടെ 39 പാർട്ടിസിപ്പന്റ്സ് ജമ്മു കശ്മീരും ലഡാക്ക് യാത്രയ്ക്ക് പുറപ്പെട്ടത്. ഇതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടാണ് കേരളത്തിലെ നോഡൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജമ്മുവായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് യുവസംഘം ഫേസ് 6 കണ്ടക്ട് ചെയ്യുന്നത്. 3500 കുട്ടികൾ അപ്ലൈ ചെയ്തതിൽ 39 പാർട്ടിസിപ്പന്റ്സ് ആണ്. ആണ് യുവസംഘം ഫേസ് സിക്സിലേക്ക് സെലക്ട് ആയത്. ഐഐഎം കോഴിക്കോടാണ് ഇവരെ സെലക്ട് ചെയ്തത്. യുവസംഘം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കൾച്ചറൽ എക്സ്പോഷർ ആണ്. അതിൽ 5 P's മുകളിലാണ് ഫോക്കസ്. ഈ 5 P's ആണ് യുവസംഘത്തിന്റെ യൂത്ത് എക്സ്പോഷറിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പൽസ്. അതിൽ P പര്യടൻ, പരമ്പര, പ്രഗതി, പരസ്പര സമ്പർക്ക് ആൻഡ് പ്രൗദ്യോഗികി.

0: మాత్రమే ఈ అంజు ఫైవ్ పీస్ బేస్. యువ సంఘంలో 18-30 వయసాయ ఈ పార్టిసిపెంట్స్ 7 దోస్తేకి జమ్మూ కాశ్మీర్ ലഡാക്ക് ഒരു കൾച്ചറൽ ട്രിപ്പിലാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജമ്മു ആയിരിക്കും അവരെ ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ കൾച്ചറൽ ട്രിപ്പിന്റെ ഭാഗമായി IIM ജമ്മുവിൽ എത്തിയ കേരള ലക്ഷദ്വീപിന്റെ ഈ 39 പാർട്ടിസിപ്പൻസും IIM കോഴിക്കോടിന്റെ അക്കമ്പനി ചെയ്യുന്ന 5 ഫാക്കൽറ്റിയും സ്റ്റാഫും അവിടെ സ്റ്റുഡൻസും ഫാക്കൽറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ചീഫ് മിനിസ്റ്ററും ഗവർണറിനെയും മീറ്റ് ചെയ്യും. പിന്നെ അവിടെ കൾച്ചറലിയും ഈ 5 പീസ് കവർ ആവണ പല പ്ലേസസിൽ വിസിറ്റ് ചെയ്യും. അതിൽ പ്രധാനപ്പെട്ടത് സലാൽ ഹൈഡ്രോ പ്രൊജക്ട്, മുബാറക് മണ്ഡി പാലസ്, ബാഗേ ബഹു ഗാർഡൻ, ചേനാബ് റെയിൽ ബ്രിഡ്ജ്, അമർ മഹൽ പാലസ് മ്യൂസിയം, മൻസാർസ് ലേക്ക്, സനസാർ ലേക്ക്, ഡോഗ്ര ആർട്ട് മ്യൂസിയം ഉൾപ്പെടെ വളരെ വ്യത്യസ്തമായ ജമ്മു കശ്മീർ ലഡാക്കിന്റെ ഫേമസ് പ്ലേസസും വിസിറ്റ് ചെയ്യുകയായിരിക്കും. അതേമാതിരി തന്നെ റിട്ടേൺ ട്രിപ്പിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജമ്മു സെലക്ട് ചെയ്ത 50 കുട്ടികൾ, ജമ്മു കശ്മീർ ലഡാക്കിന്റെ 50 കുട്ടികളായിരിക്കും 28 മെയ്യില് IIM കോഴിക്കോട് എത്തുക. IIM കോഴിക്കോട് കേരളത്തിന്റെ ഒരു എക്സ്പോഷർ ട്രിപ്പ് ആയിരിക്കും ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാവുക.
1: കാലവർഷം നേരത്തെ എത്തിയേക്കുമെന്ന പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ മഴക്കാല മുന്നൊരുക്കങ്ങൾക്ക് അതിവേഗം തയ്യാറെടുക്കുകയാണ് ജില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാടിസ്ഥാനത്തിലും കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നഗരപരിധിയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ ആലോചനകൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മഴക്കാല പൂർവ്വ ശുചീകരണമാണ് ഏറ്റവും പ്രധാനം. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശുചീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ആസൂത്രണങ്ങൾ സംബന്ധിച്ചും ശുചിത്വ മിഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ET രാഗേഷ്.
2: മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ജില്ലാതലത്തിൽ നമ്മളിപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിലവിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീട് വീടാന്തരം കയറിയുള്ള ഹരിതകർമ്മസേന വഴിയുള്ള മാലിന്യ ശേഖരണ സംവിധാനവും അതിനുശേഷം പഞ്ചായത്ത് തലത്തിലും നഗരസഭാ തലത്തിലുമുള്ള MCF കളിൽ അവർ കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് അത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഏജൻസികളിലേക്ക് അത് കൈമാറുക എന്നുള്ള പ്രവർത്തനവും, ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള മോണിറ്ററിങ്ങും അതിന്റെ അവലോകന യോഗങ്ങളും എല്ലാം തന്നെ ജില്ലാ തലത്തിൽ നല്ല രീതിയിൽ തന്നെ നടന്നു വരികയും അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശോധനകളും ജില്ലാ തലത്തിൽ നിന്നും നടത്തി വരുന്നുമുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പൊതു ഇടങ്ങളുടെ ശുചിത്വം എന്ന് പറയുന്നത്. പൊതു ഇടങ്ങളിൽ ഗാർബേജ് വൾണറബിൾ പോയിന്റ്സ് അഥവാ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കുകയും ഇനി എവിടെയെങ്കിലും അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അത് വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന കർമ്മ പദ്ധതിയിൽ ഹോട്ട്സ്പോട്ടായി കണക്കാക്കി അത് ക്ലിയർ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും ആ ഹോട്ട്സ്പോട്ടുകളെ നിർമാർജനം ചെയ്തുകൊണ്ട് അവിടെ ശുചീകരണം നടത്തി മറ്റൊരു രോഗാതുരമായ സാഹചര്യത്തിലേക്ക് അത് പോകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു ക്രമീകരണം കൂടി ജില്ലാ തലത്തിൽ നിന്നും പ്രത്യേകം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ MCF കളിലെ ഫയർ ഓഡിറ്റിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ ഏജൻസികൾക്കും, അതായത് MCF കളിൽ നിന്നും മാലിന്യം ലിഫ്റ്റ് ചെയ്യുന്ന ഏജൻസികൾക്കെല്ലാം തന്നെ മഴക്കാലത്തിന് മുമ്പ് തന്നെ വലിയ മാലിന്യ കൂമ്പാരങ്ങൾ അവിടെ ഇല്ലാത്ത രീതിയിൽ തന്നെ കൃത്യമായി അവിടെ നിന്നും മാലിന്യങ്ങൾ ലിഫ്റ്റ് ചെയ്ത് മാറ്റുന്നതിനുള്ള ഒരു ലിഫ്റ്റിംഗ് പ്ലാൻ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശവും ജില്ലാ തലത്തിൽ നിന്നും നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അവിടെ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് മറ്റൊരു രോഗാതുരമായ സാഹചര്യത്തിലേക്ക്, ആളുകൾക്ക് ഒരു പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുകയും അവലോകനം ചെയ്ത് നടപ്പാക്കുകയും ചെയ്യുന്നത്.
1: മഴക്കാലത്ത് വ്യാപകമായി കാണപ്പെടുന്ന അസുഖങ്ങളാണ് എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ കൊതുകുജന്യ രോഗങ്ങൾ. കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് തടയുന്നതിലും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലതിക VR.
3: മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. കൊതുകുകൾ മുട്ടയിട്ട് വളരുന്ന സമയം കൂടിയാണ്. കൊതുകുകളിലൂടെ പകരുന്ന ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി എന്നീ രോഗങ്ങളും ഈ സമയത്ത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. കൊതുകുകൾ വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഇതിന് വേണ്ടത്. വീടുകൾ, ഫ്ലാറ്റുകൾ, സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ, നിർമ്മാണ സ്ഥലങ്ങൾ, ചേരി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. ഇതിനായി കോഴിക്കോട് ജില്ലയിൽ ഉറവിടം തേടി സീറോ സോഴ്സ് സീറോ ഡെങ്കു ഒരു പ്രത്യേക ക്യാമ്പയിനായി നടപ്പിലാക്കിയിട്ടുണ്ട്. മഴക്കാലത്ത് കാണുന്ന മറ്റു രോഗങ്ങൾ വൈറൽ പനി, H1N1, വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നിവയാണ്. ഇതിനായി പൊതുയിടങ്ങളിലും വീടുകളിലും ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. എലിവിസർജ്യം കലർന്ന വെള്ളത്തിലൂടെയും രോഗം ബാധിച്ച വളർത്തുമൃഗങ്ങളുടെ വിസർജ്യം കലർന്ന വെള്ളത്തിലൂടെയും എലിപ്പനി പകരാം. അതിനായി വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പണിയെടുക്കുന്നവർ എലിപ്പനിക്കെതിരെ മുൻകരുതൽ ചികിത്സ എടുക്കേണ്ടതാണ്. തിളപ്പിച്ചാറിയതോ ക്ലോറിനേറ്റ് ചെയ്തതോ ആയ വെള്ളം മാത്രം കുടിക്കുക, ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ പാചകം ചെയ്ത ആഹാരം കഴിക്കാതിരിക്കുക. ഈ മഴക്കാലം

0: രോഗവിമുക്ത കാലമായി മാറാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്.
1: സാമൂഹ്യ സുരക്ഷാ കവചത്തിന്റെ 11 വർഷം പൂർത്തിയാക്കി ജനസുരക്ഷാ പദ്ധതികളായ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും അടൽ പെൻഷൻ യോജനയും സമൂഹത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും താങ്ങാവുന്ന ചെലവിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് 2015 മെയ് 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെ പ്രതിരോധിക്കാൻ സാധാരണക്കാർക്ക് സംരക്ഷണമേകുന്നതാണ് 3 പദ്ധതികളും. രാജ്യത്തെ സാധാരണക്കാർക്കിടയിൽ ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും ഈ മുൻനിര പദ്ധതികൾ വഴിയൊരുക്കുന്നു. 11 വർഷം പൂർത്തിയാക്കിയ സുപ്രധാന സാമൂഹ്യ സുരക്ഷാ സംരംഭങ്ങളെക്കുറിച്ച് മലപ്പുറം ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അഞ്ജന ദേവ് MB.
2: രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷനും ലഭ്യമാക്കുന്നതിനായി ഇന്ത്യ സർക്കാർ 2015 3 സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് ആരംഭിച്ചിരുന്നത്. ബാങ്ക് അക്കൗണ്ടുള്ള സാധാരണ തൊഴിലാളികൾക്കും കർഷകർക്കും ദിവസവേതന തൊഴിലാളികൾക്കും ചെറുകിട വ്യാപാരികൾക്കും വരെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കിയാണ് ഈ പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. 2015 മെയ് 9 രണ്ട് ഇൻഷുറൻസ് പദ്ധതികളാണ് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചത്. അവയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവ. അതുകൂടാതെ 2015 ജൂൺ 1 മറ്റൊരു പെൻഷൻ പദ്ധതി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിക്കുകയുണ്ടായി. അതാണ് അതൽ പെൻഷൻ യോജന. ഈ 3 പദ്ധതികളും സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷിത ഭാവി ഉറപ്പാക്കാൻ സർക്കാർ ഒരുക്കിയ മികച്ച പദ്ധതികളാണ്. 20 രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് പദ്ധതിയാണ് PMSBY അഥവാ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. വെറും 20 രൂപയ്ക്ക് അപകട മരണം സംഭവിച്ചാൽ 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. 18 മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ്. മറ്റൊരു ഇൻഷുറൻസ് സ്കീമാണ് PMJJBY അഥവാ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. ഇത് ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ്. വെറും 436 രൂപ അടയ്ക്കുകയാണെങ്കിൽ അപകട മരണം അല്ലെങ്കിൽ സ്വാഭാവിക മരണം സംഭവിച്ചാൽ 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. 18 മുതൽ 50 വയസ്സ് വരെയാണ് ഈ സ്കീമിൽ ചേരാനുള്ള പ്രായപരിധി. അതുകൂടാതെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു പെൻഷൻ സ്കീമാണ് അതൽ പെൻഷൻ യോജന. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ ചേരാനുള്ള അർഹത. ഓരോ മാസവും ഒരു ചെറിയ തുക നിക്ഷേപിച്ചാൽ 60 വയസ്സിന് ശേഷം പ്രതിമാസം 1000 മുതൽ 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഈ 3 പദ്ധതികളും സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷയും ഭാവിയും ഉറപ്പാക്കാൻ സർക്കാർ ഒരുക്കിയ മികച്ച പദ്ധതികളാണ്. നിങ്ങളുടെ അടുത്തുള്ള നാഷണലൈസ്ഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്ക് ശാഖ വഴി ഈ പദ്ധതിയിൽ അംഗങ്ങളാകാവുന്നതാണ്.
1: വാർത്താ തരങ്ങിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 10, അതായത് ഇന്നലെ, വേൾഡ് ലൂപ്പസ് ഡേ ആയിരുന്നല്ലോ. ലൂപ്പസ് അഥവാ SLE എന്നറിയപ്പെടുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച്

0: ഇന്ന് നമുക്ക് കൂടുതൽ അടുത്തറിയാം. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെയും അവയവങ്ങളെയും തന്നെ ആക്രമിക്കുന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ. ഈ രോഗത്തെ തിരിച്ചറിയാൻ വൈകുന്നത് പലപ്പോഴും ചികിത്സയെ തന്നെ ബാധിക്കാറുണ്ട്. ലൂപ്പസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഇപ്പോഴും അറിവില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, രോഗികൾക്ക് ആവശ്യമായ സാമൂഹ്യ പിന്തുണ ഉറപ്പാക്കുക, കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നിവയാണ് ലോക ലൂപ്പസ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ?
1: SLE അഥവാ ലൂപ്പസ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല വാദരോഗ അസുഖമാണ്. അതായത് ഇതിന് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമെന്നും പറയും. ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേഹത്തിലെ പ്രതിരോധാവസ്ഥ അധികമായി പ്രവർത്തിച്ച് അതുമൂലമുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു അസുഖമാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. ജനതികമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഈ പറയുന്ന ഈ അസുഖമുള്ളവർക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഈ പ്രതിരോധാവസ്ഥ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അത് കാരണം ആ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ അത് ചെന്ന് അത് അറ്റാക്ക് ചെയ്ത് അതുമൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് ഈ SLE എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ പ്രതിരോധാവസ്ഥ എന്തെങ്കിലും ബാക്ടീരിയയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കടന്നുകൂടിയാൽ അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇത് കൂടുതലായിട്ട് നമ്മുടെ അകത്തെ ആന്തരിക അവയവങ്ങളെ ഒരു ഫോറിൻ ബോഡിയായി കണക്കാക്കുകയും അതിന് അഗൈൻസ്റ്റായിട്ട് ആന്റിബോഡീസ് ഉത്പാദിക്കുകയും അത് ചെന്ന് ആന്തരിക അവയവങ്ങളെ അറ്റാക്ക് ചെയ്യും. അതുമൂലം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഓട്ടോഇമ്മ്യൂൺ അവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്.
0: മാഡം, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: ലക്ഷണം എന്ന് പറയുമ്പോൾ തല മുതൽ പാദം വരെ ഏത് അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. പ്രധാനമായും പറയേണ്ടത് ചെറിയ മുട്ടുകളിലെ സന്ധി വേദനയും വീക്കവും തൊലിപ്പുറത്തുള്ള പാടുകൾ, അതായത് സൂര്യതാപം അടിക്കുമ്പോൾ അത് കൂടുതലാകുകയും കൂടുതൽ ചൊറിയാനുള്ള ഒരു ഇതും ഇച്ചിങ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും സ്കിന്നിലാണ് മെയിനായിട്ടും കാണുന്നത്. പിന്നെ അതല്ലാതെ കവിളുകളിലും ഇത് വരാറുണ്ട്. ബട്ടർഫ്ലൈ റാഷ് എന്നും പറയും. ചിത്രശലഭം പോലെ നമ്മുടെ കവിളുകളിൽ ഒരു രീതിയിലുള്ള പാടുകളും അതുകൂടാതെ കൂടുതലായിട്ടുള്ള മുടി കൊഴിച്ചിൽ അതില്ലാതെ പിന്നെ അകാരണമായ ക്ഷീണം, വിട്ടുമാറാത്ത പനി, വിട്ടുവിട്ടുള്ള പനി, അത് അത് അത് കൂടാതെ തന്നെ ആന്തരിക അവയവങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കാവുന്നതാണ്. അവിടെയൊക്കെ നീർവീഴ്ച ഉണ്ടായി അത് കാരണം അതെല്ലാം ബാധിക്കപ്പെടാവുന്നതാണ്. ഇപ്പൊ ഹാർട്ടിലാണെങ്കിൽ ഹൃദ്രോഗം അതുമൂലം വരാവുന്നതാണ്. ഹൃദയത്തിലെ നെഞ്ചുവേദന, ശ്വാസമുട്ട് അങ്ങനെ വരാവുന്നതാണ്. കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ നിറയെ പ്രോട്ടീൻ ലോസ് ആവും. പ്രോട്ടീൻ ലോസ് ആയി കഴിഞ്ഞാൽ മുഖത്തും കാലും നീര് പോലെ വരാം, ശ്വാസമുട്ട് വരാം, പിന്നെ യൂറിൻ കൂടുതലായിട്ട് പതഞ്ഞു പോകുന്നതായിട്ട് തോന്നാവുന്നതാണ്. പിന്നെ ബ്രെയിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലെയും ജെന്നി പോലെ വരാൻ സാധ്യതയുണ്ട്. തലവേദന വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷണങ്ങൾ. എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്നതാണ്. ശ്വാസകോശം എല്ലാത്തിനും, ആമാശയം എല്ലാത്തിനെയും ബാധിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്.
0: മാഡം, അതുപോലെ തന്നെ ഏത് പ്രായക്കാരിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്? അതോടൊപ്പം തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ രോഗാവസ്ഥ ഗർഭധാരണത്തിന് ഒരു തടസ്സമാകുമോ?
1: കൂടുതൽ കാണപ്പെടുന്നത് 15 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. പണ്ട് കാലത്ത് ഇതിനധികം ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ളൊരു ഇതാണ് അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ശാസ്ത്രത്തിന്റെ പുരോഗതി അനുസരിച്ച് നമ്മളെ രോഗം നേരത്തെ നിർണയിക്കുകയും അതുകൂടാതെ തന്നെ ട്രീറ്റ്മെന്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാല് ഗർഭധാരണം വളരെ നോർമലായിട്ട് തന്നെ സാധാരണ ഗതിയിൽ തന്നെ അത് ചെയ്യുകയും ചെയ്യാം. മരുന്നുകളുടെ സഹായത്തോടുകൂടി പെട്ടെന്ന് തന്നെ ഗർഭം ധരിക്കാനും അത് പൂർത്തിയാക്കാനും സാധിക്കാവുന്നതാണ്.
0: മാഡം, മുൻകാലങ്ങളിൽ ലൂപ്പസ് രോഗത്തിന് ചികിത്സ ഇല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ലൂപ്പസ് രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ചികിത്സാ രീതി എന്ന് പറയുന്ന ആദ്യത്തെ ഒരു പണ്ടത്തെ കാലത്ത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ട്രീറ്റ്മെന്റും ഇല്ലായിരുന്നു. ഇപ്പോ ഇത് മരണം തന്നെയാണ് ഇതിന്റെ ഒരു ഇത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ട്രീറ്റ്മെന്റ് വളരെ ഏറെ ഉണ്ട്. ആദ്യം രോഗം

0: മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്റ്റിറോയിഡ്സും മറ്റും ഉപയോഗിക്കും. അതുകൂടാതെ തന്നെ ലൈഫ് സേവിങ് ആയിട്ടുള്ള ഡ്രഗ്സ്, ഇപ്പം ഗുളിക കഴിക്കുന്ന രീതിയിലുള്ള മരുന്നുകളും ഉണ്ട്, അതല്ലാതെ തന്നെ ഇഞ്ചെക്ഷൻസും ഉണ്ട്. അപ്പോൾ അത് റുമറ്റോളജിസ്റ്റ്, വാതരോഗ വിദഗ്ധൻ കണ്ടിട്ട് അസുഖത്തിനെ ഒന്ന് അസസ് ചെയ്തിട്ട് ഏത് രീതിയിലുള്ള മരുന്നാണ് എന്ന് ഡിസൈഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് തരുന്നത്. അതുകൂടാതെ ബയോളജിക്സ്, അതും ഇപ്പോഴത്തെ ഒരു ഇതിൽ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ രോഗത്തിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ?
0: പറഞ്ഞതുപോലെ ഇതിന് ഈ അസുഖം ഏറ്റക്കുറച്ചുകളുള്ള അസുഖമാണ്. അപ്പം അത് കുറെ കാലം മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു അസുഖമായതിനാൽ പറയാതെ, ഡോക്ടർ പറയാതെ അത് ഒരിക്കലും നിർത്താൻ പാടില്ല. കുറച്ച് കുറച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു അസുഖമാണ്. അപ്പൊ ആ ഒരു ഇതുവരെ നമ്മളൊന്ന് സഹകരിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഡോക്ടറിന്റെ അറിവില്ലാതെ അത് നിർത്താൻ പാടുള്ളതല്ല.
1: മറ്റൊരു പ്രധാന സംശയമുള്ളത്, ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഏത് വിഭാഗം ഡോക്ടറുടെ സേവനമാണ് നാം തേടേണ്ടത്?
0: ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങളും, സന്ധിവേദന, വായിൽ പുണ്ണ്, മുടി കൊഴിച്ചിൽ, സ്കിന്നിലെ പാടുകള്, പിന്നെ ഇപ്പോൾ ചിലവർക്ക് വിഷാദ രോഗമൊക്കെ ആകപ്പെടാം, തലവേദന, പിന്നെ കാലിലെ നീര്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില ആന്റിബോഡീസ്, അതായത് റുമറ്റോളജിസ്റ്റ് ആണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം റുമറ്റോളജിസ്റ്റിനെ കാണുക. സന്ധി രോഗ വിദഗ്ധയാണ് റുമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ കാണിച്ചിട്ട് അതിനുള്ള രോഗനിർണയമുണ്ട്. അപ്പോൾ സാധാരണ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റും ചെയ്യണം. പിന്നെ ഈ അസുഖം ശരിക്കും കണ്ടുപിടിക്കാനുള്ള സ്പെസിഫിക് ടെസ്റ്റുകളും ഉണ്ട്, ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റുകൾ, ANA ടെസ്റ്റുകൾ. ഇതൊക്കെ ചെയ്തിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. രോഗത്തിന്റെ കാഠിന്യം അറിയാനുള്ള ടെസ്റ്റുകളും ഉണ്ട്, കോംപ്ലിമെന്റ്, C3 C4, അങ്ങനെയുള്ള പല ടെസ്റ്റുകളും ഉണ്ട്. പിന്നെ യൂറിനിൽ, ഇത് കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ പ്രോട്ടീൻ പോകാവുന്നതാണ്. അപ്പോൾ അത് ആ ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ്.
1: മാഡം, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണല്ലോ ഇത്. അത് ചോദിക്കാനുള്ള കാരണം, സാധാരണ വാതരോഗവും ലൂപ്പസ് അഥവാ എസ്എൽഇയും എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: വാദം എന്ന് പറയുന്നത് ആമവാദമുണ്ട്, അതല്ലാതെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, സോറിയാസിസ് കൊണ്ടുള്ള വാതരോഗമുണ്ട്. അപ്പൊ ഇതൊക്കെ SLE എന്ന് പറയുന്നത് ഇതും ഒരുതരം വാതരോഗമാണ്. പക്ഷെ ഇതിനകത്ത് കൂടുതലായിട്ടും ഈ പറയുന്ന പോലെ വായിൽ പുണ്ണ്, സ്കിന്നിലെ പാടുകള്, മുടി കൊഴിച്ചിൽ, അങ്ങനെയൊക്കെ അതിന്റെ കൂടെ വരാവുന്നതാണ്. ആമവാദം മെയിനായിട്ടും ജോയിൻസിലാണ് എഫക്ട് ചെയ്യുന്നത്, ആമവാദമാണെങ്കിലും സോറിയാട്ടിക് വാദമാണെങ്കിലും. അപ്പൊ ഇത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ SLE ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഈ ബാക്കി സ്കിന്നിലെ പ്രശ്നങ്ങളും അകത്ത് ആന്തരിക അവയവങ്ങളിലെ ബാധയും അത് കാരണവും അതും നോക്കി, പിന്നെ അതുകൂടാതെ തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടാണ് ഇതാണെന്ന് കണ്ടുപിടിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് ANA പോലത്തുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. ആമവാദമാണെങ്കിൽ റുമറ്റോയിഡ് ഫാക്ടറും ആന്റി CCP അങ്ങനെയുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ആണോ മറ്റേതാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
1: അതുപോലെ തന്നെ ഈ രോഗം കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സ തേടിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ഇതങ്ങ് കണക്ക് കൂട്ടാതെ വിട്ടുകഴിഞ്ഞാൽ കിഡ്നിക്ക് ബാധിപ്പ് വരാം. അപ്പൊ കിഡ്നി ചിലപ്പോൾ ഡയാലിസിസ് വരെ അതുകൊണ്ട് എത്തിച്ചെന്നിരിക്കും. കൂടാതെ ഹാർട്ടിനാണെങ്കിൽ ഹൃദയാഘാതം വരാം, പിന്നെ നെഞ്ചിൽ വെള്ളം കെട്ടാം, അതുപോലെ അവിടെ തന്നെ നെഞ്ചിൽ തന്നെ ന്യൂമോണിയ പോലെ വരാം. അപ്പൊ അതൊക്കെ മൂർധന്യാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ കൂടിയ രീതിയിലുള്ള മരുന്നുകളും മറ്റും എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് കുറച്ചുകൂടെ കാഠിന്യം കൂടുതലായിട്ട് വരും. അപ്പൊ ആദ്യത്തെ ലക്ഷണങ്ങൾ നമ്മൾ നേരെ കണക്കാക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തിന് അടിമപ്പെട്ടവർ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ അസുഖമുള്ളവർക്ക് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ അസുഖത്തിന്റെ വീര്യം കൂടുന്നതാണ്. അപ്പൊ അത് കാരണം 10 മുതൽ 4 മണി വരെയുള്ള സമയത്ത് കഴിവതും വെളിയിറങ്ങുക. അത് ആ സമയത്താണ് സൂര്യരശ്മികൾ, അൾട്രാവയലറ്റ് ബി രശ്മികൾ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ സ്കിന്നിൽ പതിഞ്ഞാൽ ഇതിന്റെ വീര്യം കൂട്ടാവുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ 10 മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ ഈ അസുഖമുള്ളവർ വെളിയിറങ്ങാതിരിക്കുക, അഥവാ വെളിയിലിറങ്ങുന്നതിൽ ഫുൾക്കൈ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ ഉള്ളത് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ സൺസ്ക്രീൻ വീട്ടിലാണെങ്കിലും വെളിയിൽ പോകുമ്പോഴാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പൊ സൺസ്ക്രീൻ വീട്ടിലുള്ള നമ്മുടെ ബൾബിലും ലൈറ്റിൽ നിന്നും വരെ വയലറ്റ് റേസ് വരാവുന്നതാണ്. അപ്പൊ അത് കാരണം വീട്ടിലിരുന്നാലും നമ്മളത് ഇടേണ്ടതാണ്, അപ്ലൈ ചെയ്യേണ്ടതാണ്, ദേഹം മുഴുവൻ ഇടേണ്ടതാണ്. ആഹാരം നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിവതും ഒഴിവാക്കാനാണ്, വളരെ വളരെ ചെറിയ രീതിയിൽ കഴിക്കാവുന്നതാണ്, തീരെ ഒഴിവാക്കേണ്ടതില്ല. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കഴിക്കാം, പക്ഷെ നോൺ വെജിറ്റേറിയൻ കുറച്ചൊന്ന്, വെജിറ്റേറിയൻ്റെ അത്രയും ഒന്ന് മാംസാഹാരങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കാവുന്നു, ബാക്കി എല്ലാവരെയും പോലെ തന്നെ കഴിക്കാം. പിന്നെ ബി പി ഒക്കെ ഉള്ളവർ, ബി പി ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്, കാരണം കിഡ്നി ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ബി പി ഒക്കെ രക്ത

0: രക്തസമ്മർദ്ദം ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഉപ്പ് എണ്ണ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഈ അസുഖം ഉള്ളവർ സ്മോക്കിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കുക, ഹോർമോണൽ ഗുളിക ഒഴിവാക്കുക. അപ്പൊ അതൊക്കെ ആണെങ്കിൽ ഇതിന്റെ വീര്യം കൂട്ടാൻ ചാൻസ് ഉള്ള കുറെ ഇതാണ് ഈ പുകവലിയും ഹോർമോണൽ ഗുളികകളും മറ്റും. അപ്പൊ അങ്ങനെ ഉള്ളത്, അങ്ങനെ ഈ അസുഖം ഉള്ളവരിപ്പോ ഇത് കഴിച്ചാൽ അത് വരും, അല്ലെങ്കിൽ പുകവലിച്ചാൽ ഈ അസുഖം വരും എന്നൊന്നില്ല. പക്ഷെ അങ്ങനെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാവുന്നതാണ്.
1: മാഡം, ഈ അവസരത്തിൽ രോഗികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് പങ്കുവയ്ക്കാനുള്ളത്?
0: ഈ അസുഖമുള്ളവർ ഇപ്പോൾ തീർത്തും നോർമൽ ആയിട്ടുള്ള ലൈഫ് നമുക്ക് വാഗ്ദാനം ചെയ്യാവുന്നതാണ്. മരുന്ന് ഡോക്ടർ, ഈ അസുഖ ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണിക്കുക, ടെസ്റ്റുകൾ ചെയ്യുക, രോഗലക്ഷണങ്ങൾ പറയുക, ദേഹപരിശോധന നടത്തുക, ലാബ് ടെസ്റ്റുകൾ ചെയ്യുക, അതിനുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക, പറയുന്ന സമയത്ത് പറയുന്ന ദിവസത്ത് കഴിക്കുക, അത് കൂടാതെ കറക്റ്റായിട്ടുള്ള ടൈമിൽ ഡോക്ടറിനെ പോയി കാണുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള ലൈഫ് നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കാരണം എല്ലാവരെയും പോലെ നോർമലായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ മരുന്നുകളുടെ സഹായത്തോടു കൂടി. അപ്പൊ അത് കാരണം അത് ഇങ്ങനെ വരുമ്പോൾ അത് കഴിക്കാതിരിക്കാൻ മറ്റും ചെയ്യരുത്. മരുന്ന് കഴിക്കുക, പറയുന്ന ഇടവേളയിൽ ഡോക്ടറിനെ വന്ന് കാണിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് നിർത്താതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർത്തും നല്ല നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നതാണ്.
1: ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്ന് അറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
5: പിന്നെ 2 ബീഫ് കട്ട്ലറ്റ് ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പപ്സും 4 ജാം റോളും പാർസൽ കൂടെ എടുത്തു.
6: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
2: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
7: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
8: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
9: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകിയേക്കുമെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്ക് ഒരുപോലെ സ്വീകാര്യമായ ഫോർമുല കണ്ടെത്താനാകാത്തതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം മൂവരുമായും പ്രത്യേകം ചർച്ചകൾ നടത്തി ഹൈക്കമാൻഡ് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ 3 പേരും നിലപാടിൽ ഉറച്ചുനിന്നതോടെ അന്തിമ തീരുമാനത്തിൽ എത്താനായില്ലെന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് എന്ത് ഫോർമുലയാകും മുന്നോട്ട് വയ്ക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹ മാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

തീരുമാനത്തിന് മുൻപായി നടത്തേണ്ട എല്ലാ ചർച്ചകളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഇനി അധിക ചർച്ചകളുടെ ആവശ്യമില്ല. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വരാൻ വലിയ താമസമൊന്നും ഉണ്ടാകില്ലെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും A വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ആരെന്നത് സംബന്ധിച്ച് സുപ്രധാന തീരുമാനം യോഗത്തിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ CPIM നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ സെക്രട്ടേറിയറ്റും 13-ഉം 14-ഉം സംസ്ഥാന കമ്മിറ്റിയും ചേരും. 15 മുതൽ പല ഘട്ടങ്ങളിലായി 2 ദിവസത്തെ ജില്ലാ നേതൃയോഗങ്ങളും വിളിച്ചു ചേർക്കും. June 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ 14 ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 സ്ഥലത്തെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ഇതിനു പിന്നാലെ നടക്കും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങി. പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ പുതിയ MLA മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വിജയാണ് നിയമസഭാംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്പീക്കറെ തിരഞ്ഞെടുക്കും. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ C ജോസഫ് വിജയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് ഈ മാസം 13 നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയായി വിജയ് ഇന്നലെ ചുമതലയേറ്റിരുന്നു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തിരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMK ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിച്ചിട്ടില്ല. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 MLA മാരുടെ പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തി 2047 വികസിത് ഭാരത ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 1998 പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങളുടെ വിജയം ഇന്ത്യയുടെ ശാസ്ത്രീയ മികവിനെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ആത്മനിർഭർ ഭാരതം കെട്ടിപ്പടുക്കുന്നതിലും നവീനമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലും സാങ്കേതിക വിദ്യ ഒരു പ്രധാന സ്തംഭമായി മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശാസ്ത്രജ്ഞരാണ് രാഷ്ട്രത്തിന്റെ അഭിമാനത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും യഥാർത്ഥ ശില്പികളെന്ന സംസ്കൃത ശ്ലോകവും നരേന്ദ്രമോദി പങ്കുവച്ചു. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയത്നിക്കുന്ന ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അഭിവാദ്യങ്ങൾ നേർന്നു. 1998 ചരിത്രപ്രസിദ്ധമായ പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നിശ്ചയദാർഢ്യത്തെ മന്ത്രി അനുസ്മരിച്ചു. പൊഖ്രാൻ പരീക്ഷണം മുതൽ ബഹിരാകാശ ഡിജിറ്റൽ മേഖലകളിലെ മുന്നേറ്റങ്ങൾ വരെ ഇന്ത്യയുടെ ആത്മനിർഭരതയുടെ തെളിവാണെന്ന് രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ടെക്നോക്രാറ്റുകൾക്കും സാങ്കേതിക വിദഗ്ധരായ യുവാക്കൾക്കും ആശംസകൾ നേർന്നു. നിരവധി വിപ്ലവകരമായ സംരംഭങ്ങളിലൂടെ നൂതനാശയ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തി ഇന്ത്യയുടെ വളർച്ചയെ ഗവൺമെന്റ് മുന്നോട്ട് നയിക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിന്റെ 75 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ എയ്റോബാറ്റിക് ടീം അല്പസമയത്തിനകം ക്ഷേത്രത്തിനു മുന്നിൽ ആകാശവിസ്മയം തീർക്കും. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പ്രകടനത്തിൽ 6 HawkMark 132 വിമാനങ്ങൾ പങ്കെടുത്ത് ആകാശത്ത് ദേശീയ പതാകയുടെ വർണ്ണങ്ങൾ വിരിയിക്കും. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ

0: ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 ജിഗാവാട്ട് 2025 മാർച്ച് ആയപ്പോഴേക്കും 74 ജിഗാവാട്ടായി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 35 ദശലക്ഷത്തോളം സോളാർ മൊഡ്യൂളുകൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. UAE, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ ആകാശസീമയിലും സമുദ്രാതിർത്തിയിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ സൌദി അറേബ്യയും UAEയും ശക്തമായി അപലപിച്ചു. ഏപ്രിൽ 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടാകുന്ന ആദ്യ ലംഘനമാണിതെന്നും കുവൈറ്റിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നും ഗൾഫ് രാഷ്ട്രങ്ങൾ വ്യക്തമാക്കി. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാൻ ആവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം വരെ ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോക ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. റിസർവ് ബാങ്കും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും കേന്ദ്ര ബാങ്കിംഗ് രംഗത്തെ സഹകരണം ശക്തമാക്കുന്നതിനായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ബാസലിൽ നടന്ന BIS യോഗങ്ങൾക്കിടെയാണ് കരാറിൽ ഒപ്പുവച്ചത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവയുൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC നേരിടും. വൈകിട്ട് 7:30 കൽക്കത്തയിലാണ് മത്സരം. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷാവ് സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിലൊന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിലെ 180 താരങ്ങൾ മത്സരിക്കും. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. വിരമിച്ച ധനകാര്യ അഡീഷണൽ സെക്രട്ടറി R സുരേഷ് അന്തരിച്ചു. അദ്ദേഹത്തിന് 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5,34,00,000 രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32,00,000 രൂപയാണ് വർധന. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 25:10. 438.6 മീറ്ററിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 ആരംഭിക്കും. കോഴിക്കോട് നിലയത്തിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 9:21. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ രണ്ടാമത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് 75 വർഷം തികയുന്നതിന്റെ ഭാഗമായുള്ള സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സംസാരിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ അമൃതപർവ്വ ആഘോഷത്തിന്റെ ഭാഗമായി ദർശനയും പൂജയും നടത്തി. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കാൻ 7 ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആകാശവാണി അഖില

കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ദൈവത്തിൻ മനമാരു കണ്ടു രാത്രി 9:30. വാർത്തകൾ വിശദമായി. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, നൂതനാശയക്കാർ, ഗവേഷകർ എന്നിവർക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ആശംസകൾ നേർന്നു. ജനങ്ങളുടെ കഴിവും സമർപ്പണവും കൊണ്ട് ശാസ്ത്രം, നവീകരണം, സാങ്കേതികവിദ്യ എന്നിവയിൽ രാജ്യം ഗണ്യമായ മുന്നേറ്റം തുടരട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 1998 പൊക്രാൻ ആണവ പരീക്ഷണങ്ങളുടെ വിജയം ഇന്ത്യയുടെ ശാസ്ത്രീയ മികവിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അടയാളമാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. രാജ്യത്തിൻ്റെ പുരോഗതിക്കായി പ്രയത്നിക്കുന്ന ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഭിവാദ്യങ്ങൾ നേർന്നു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കാൻ 7 ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചു. ഹൈദരാബാദിൽ ഇന്നലെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പൗരന്മാർ സ്വമേധയാ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളാണിവയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദേശ നാണ്യ ശേഖരം സുരക്ഷിതമായി നിലനിർത്താൻ ഇറക്കുമതി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം യുക്തിസഹമാക്കണം. രാജ്യം ഏറ്റവും അധികം വിദേശ നാണ്യം ചെലവഴിക്കുന്നത് എണ്ണ ഇറക്കുമതിക്കാണ്. ഈ സാഹചര്യത്തിൽ പൊതുഗതാഗത സംവിധാനം കൂടുതലായി ഉപയോഗിക്കാനും കാറുകൾ പങ്കുവയ്ക്കുന്ന പൂളിംഗ് സമ്പ്രദായം അനുവർത്തിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. അനാവശ്യ വിദേശയാത്രകൾ 1 നിർത്തിവെക്കണം. വിദേശങ്ങളിലെ വൻ ചെലവ് വരുന്ന ഡെസ്റ്റിനേഷൻ വിവാഹങ്ങൾ വേണ്ടെന്ന് വെക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1 സ്വർണം വാങ്ങൽ നിയന്ത്രിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വർക്ക് ഫ്രം ഹോം പുനരാരംഭിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഭക്ഷ്യ എണ്ണ ഉപഭോഗം കുറയ്ക്കണം. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാസവളങ്ങളെ ആശ്രയിക്കുന്ന രീതി കർഷകർ ഒഴിവാക്കണമെന്നും ജൈവ കാർഷിക രീതികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പരമാവധി ഉപയോഗിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും വിദേശയാത്രകൾ ഒഴിവാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ആഹ്വാനത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചു. കഴിഞ്ഞ 12 ഭരണം കൊണ്ട് ജനങ്ങൾ എന്ത് വാങ്ങണം, എവിടെ പോകണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യമെത്തിയെന്നും ഇത് ഗവൺമെന്റിന്റെ പരാജയത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം എക്സ് ഹാൻഡിലിൽ കുറിച്ചു. സ്വർണം വാങ്ങരുത്, വിദേശത്ത് പോകരുത് തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ജനങ്ങളുടെ മേൽ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. എന്നാൽ വിദേശ നാണ്യം ശേഖരം സംരക്ഷിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ സാമ്പത്തിക ദേശസ്നേഹമെന്ന നിലയിലാണ് BJP അവതരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ അമൃത പർവ്വ ആഘോഷത്തിന്റെ ഭാഗമായി ദർശനവും പൂജയും നടത്തി. ആഘോഷ സമാപനത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി 1 റോഡ് ഷോയിലും പങ്കെടുത്തു. 75 വർഷം മുമ്പ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിനോട് ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പങ്ങൾ അർപ്പിച്ചു. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഉപമുഖ്യമന്ത്രി ഹർഷ് സാങ്വിയും അദ്ദേഹത്തെ അനുഗമിച്ചു. ഉച്ചകഴിഞ്ഞ് പൊതുയോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റലും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 2026-27 സാമ്പത്തിക വർഷം ഇന്ത്യൻ സമ്പദ് മേഖല 6.6% വളർച്ച നേടുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഗവേഷണ റിപ്പോർട്ട് വിലയിരുത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ 4 യഥാർത്ഥ GDP വളർച്ച 7.2% റിപ്പോർട്ടിൽ പറയുന്നു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ വളർച്ച നിലനിർത്തുകയാണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമേന്ദ ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗുവാഹട്ടിയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങി. പ്രോട്ടേം സ്പീക്കർ MV കറുപ്പയ്യ പുതിയ MLA സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വിജയാണ് നിയമസഭാംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്പീക്കറെ തിരഞ്ഞെടുക്കും. തമിഴക വെട്രി കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് ഈ മാസം 13 നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയായി വിജയ് ഇന്നലെ ചുമതലയേറ്റിരുന്നു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തിരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMK ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന്

0: സ്ഥാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ CPIM നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ആരെന്നത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം യോഗത്തിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. നാളെ സെക്രട്ടേറിയറ്റും 13-ന് 14-ന് സംസ്ഥാന കമ്മിറ്റിയും ചേരും. 15 മുതൽ പല ഘട്ടങ്ങളിലായി 2 ദിവസത്തെ ജില്ലാ നേതൃയോഗങ്ങളും വിളിച്ചു ചേർക്കും. June 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ 14-ന് ആരംഭിക്കും, 24-നകം പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 സ്ഥലത്തെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ഇതിനു പിന്നാലെ നടക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീരുമാനത്തിന് മുമ്പായി നടത്തേണ്ട എല്ലാ ചർച്ചകളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് തീരുമാനം വരാൻ വലിയ താമസമൊന്നും ഉണ്ടാകില്ലെന്നാണ് കരുതുന്നതെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K.മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ഘടകകക്ഷികൾ ഒരു നേതാവിനു വേണ്ടിയും വാദിക്കുന്നില്ലെന്നും അത് ഊഹാപോഹം മാത്രമാണെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനം എപ്പോഴുണ്ടാകുമെന്ന് ഇവിടുത്തെ നേതാക്കൾക്ക് പറയാൻ കഴിയില്ലെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. UAE, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ വ്യോമ സമുദ്ര അതിർത്തികളിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ സൗദി അറേബ്യയും UAEയും ശക്തമായി അപലപിച്ചു. April 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടാകുന്ന ആദ്യ ലംഘനമാണിതെന്നും കുവൈറ്റിൻ്റെ പരമാധികാരത്തിലെ കടന്നുകയറ്റമാണിതെന്നും ഗൾഫ് രാഷ്ട്രങ്ങൾ കുറ്റപ്പെടുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കനത്ത ചൂടിന് ആശ്വാസമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ഈ സീസണിൽ വേനൽ മഴയിൽ 60% കുറവുണ്ടായത് ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കിയിരിക്കുകയാണ്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: തുടർച്ചയായ ചൂട് കൂടിയ ദിനങ്ങൾക്ക് ശേഷം ഈ മാസം ആദ്യത്തോടെയാണ് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചത്. പക്ഷേ പല ഭാഗങ്ങളിലും പ്രതീക്ഷിച്ചതിലും തുടർച്ചയായ ചൂട് കൂടിയ ദിനങ്ങൾക്ക് ശേഷം ഈ മാസം ആദ്യത്തോടെയാണ് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചത്. പക്ഷേ പല ഭാഗങ്ങളിലും പ്രതീക്ഷിച്ചതിലും കുറവ് മഴയാണ് ലഭിച്ചത് എന്നതിനാൽ പലയിടങ്ങളിലും ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിലാകെ 59.7% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് മുതൽ ഇതുവരെ ജില്ലയിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ചിറ്റൂർ പ്രദേശത്താണ്. ഈ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമവും രൂക്ഷമായിട്ടുള്ളത്. തൃത്താല മേഖലയിലാണ് താരതമ്യേന ജില്ലയിൽ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. അട്ടപ്പാടി മേഖലയിലും മഴ കുറവ്. കാലവർഷം ഈ കുറവ് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യ രാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം May 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിലൊന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിലെ 150 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് ഈ മാസം 17 സമാപിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരുന്നു. തുടർച്ചയായ 3 ജയത്തോടെ 14 ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8 സ്ഥാനത്താണ്. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായി ചൈനയെ നേരിടും. ചൈനയിലെ സൂഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലബനാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും.

കോഴിക്കോട് മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ജനപങ്കാളിത്തത്തോടെ നടത്തിയ ശുചീകരണം നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് മൂന്നാമത് നിസർഗ ദേശീയ നൃത്തോത്സവം വൈകിട്ട് ആരംഭിക്കും. സുഗന്ധീന്ദ്ര കലാമന്ദിരിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഭരതനാട്യം നർത്തകി പ്രിയദർശിനി ഗോവിന്ദ് രസമഞ്ജരി എന്ന നൃത്തശില്പം അവതരിപ്പിക്കും. വിരമിച്ച ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ആർ സുരേഷ് അന്തരിച്ചു. അദ്ദേഹത്തിന് 68 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5,34,00,000 രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32,00,000 രൂപയാണ് വർധന. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ അമൃതപർവ്വ ആഘോഷത്തിന്റെ ഭാഗമായി ദർശനവും പൂജയും നടത്തി. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കാൻ 7 ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ദൈവത്തിൻ മനമാരു കണ്ടു രാത്രി 9:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലെ അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം അക്ഷരത്തെട്ട്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് സത്യൻ വില്യാപ്പള്ളി.

ഫാറൂഖിലെ സുരേഷ് ആവശ്യപ്പെട്ട ഗാനമാണിനി. ശ്രീമാൻ ശ്രീമതി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: ഭാവാർത്ഥം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഭഗീരഥൻ മണ്ണൂർ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: മീഡി രണ്ടിലും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണിനി. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ദിലീപ് കുമാർ, മടവൂർ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര തീരുമാനത്തിന്റെ നേതൃത്വം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ്വ്യവസ്ഥാ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
1: न केवल अपनी सांस्कृतिक विरासत को आगे बढ़ाना है बल्कि इस जिम्मेदारी को आने वाली पीढ़ियों के हाथों में सौंप कर भी जाना. साथियों, हमारे सांस्कृतिक स्थल हजारों वर्षों से भारत की पहचान रहे. इतनी समृद्ध विरासत हमें मिली है.
0: ഗുജറാത്തിലെ പ്രഭാസ് പടാനിലെ ഹെലിപാഡിലിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. നിരവധി പേരാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഒത്തുകൂടിയത്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഉപമുഖ്യമന്ത്രി ഹർഷ് സംഗ്വിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് മഹാപൂജാ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്ന സോമനാഥ് സ്വാഭിമാൻ ഉത്സവ ദിനത്തിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ ആത്മീയ ബോധത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തമായ പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLAമാർക്ക് പ്രോടൈം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ

0: രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്നും ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്നും വിദേശ നാണയ ശേഖരം കരുതി വയ്ക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. വർക്ക് ഫ്രം ഹോം രീതി പുനരുജ്ജീവിപ്പിക്കണമെന്നും ഹൈദരാബാദിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള തടസ്സങ്ങളും കാരണം ആഗോള അസംസ്കൃത എണ്ണവില കുതിച്ചുയർന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സമ്പദ്വ്യവസ്ഥയിൽ തിരിച്ചടികൾ നേരിട്ടിട്ടും ഇന്ത്യ ശക്തമായ വളർച്ചാ വേഗത നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ സമ്പദ്വ്യവസ്ഥ 6.6% വളർച്ച കൈവരിക്കുമെന്ന് ഇന്ന് പുറത്തിറങ്ങിയ SBI ഗവേഷണ റിപ്പോർട്ട് പ്രവചിക്കുന്നു. റിപ്പോർട്ട് പ്രകാരം ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളുടെ ബാങ്ക് വായ്പാ വളർച്ചാ നിരക്ക് 11% നിന്ന് 16.1% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊഖ്റാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. ദേശീയ സാങ്കേതിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പൊഖ്റാനിൽ നടന്ന വിജയകരമായ പരീക്ഷണങ്ങൾക്ക് കാരണമായ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും സമർപ്പണത്തെയും ഇന്ത്യ അഭിമാനത്തോടെ ഓർക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ നാഴികക്കല്ലായ സാങ്കേതിക നേട്ടങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണ് ശാസ്ത്ര സാങ്കേതിക ദിനമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ദ്രുതഗതിയിലുള്ള നവീകരണം, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, വിവിധ മേഖലകളിലെ ഗണ്യമായ പുരോഗതി എന്നിവയിൽ രാജ്യം അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: Technology is transforming every facet of life, from decoding genetic codes to exploring outer space, from developing bio-fortified crops and recycling technologies to advancing clean energy solutions. Technology is also enabling innovations that range from deep sea robotics to tsunami early warning systems, strengthening resilience and also preparedness across the domains.
0: 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാമ്പത്തിക വളർച്ച, സ്വയംഭരണം, സാമൂഹിക പരിവർത്തനം, സുസ്ഥിര ഭാവി എന്നിവയെ ഉത്തേജിപ്പിക്കുന്നതിൽ സാങ്കേതിക മേഖല കൂടുതൽ പങ്കുവഹിക്കുമെന്ന് ഡോക്ടർ സിംഗ് വ്യക്തമാക്കി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവല്ലയ്ക്ക് സ്വന്തമായി 2 താമര ഇനങ്ങൾ. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി അജിത KV വികസിപ്പിച്ച ഹൈബ്രിഡ് ഇനം താമരകളായ മയൂരി, പനീർ എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് ഫാർമേഴ്സ് റൈറ്റ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചത്. പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നവർക്ക് അവകാശ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ അംഗീകാരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: തിരുവല്ല തുകലശ്ശേരി ആലഞ്ചേരിൽ വീട്ടിൽ KV അജിത വികസിപ്പിച്ച മയൂരി കടും നിറം, പൂക്കളും വലുപ്പവും കൊണ്ട് പ്രത്യേകത നിറഞ്ഞതാണ്. പനിനീർ എന്ന ഇനം ധാരാളം ദളങ്ങളുള്ള മൃദുവായ പിങ്ക് നിറത്തിലുള്ള പൂക്കളും മനോഹരമായ സുഗന്ധവുമുണ്ട്. വീടിന്റെ മട്ടുപ്പാവിൽ 8 വർഷം മുൻപ് അജിത തുടങ്ങിയ താമര കൃഷി ഇന്ന് മികച്ച വരുമാന മാർഗം കൂടിയാണ്. പീച്ച് ലേഡി, വജ്ര, ബേബിക്യൂൺ, മാരിഗോൾഡ്, സ്നോബോൾ തുടങ്ങി സ്വന്തമായി നിർമ്മിച്ച 15 തരം വെറൈറ്റികൾ ഉൾപ്പെടെ 75 തരം താമര ഇനങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പിന്തുണയോടെ അജിതയുടെ വീടിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ ക്ഷണപ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം 13 മുതൽ 15 വരെ ചൈനയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 9 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. നീണ്ട US ഇസ്രായേൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായ ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധശേഷിയിലുള്ള പ്രതിസന്ധി, തായ്വാൻ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ സന്ദർശനം. ഫുജൈറ തുറമുഖം വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യയും UAE ഒരു കരാറിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് നിഷേധിച്ചു. അത്തരമൊരു വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ഒഴിപ്പിക്കൽ പദ്ധതി ഇട്ടിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ വിദേശകാര്യ മന്ത്രാലയം

0: ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച നാടകോത്സവം ഈ മാസം 18 സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആകാശവാണി ആൻഡ് ഐ ആം വൽസ വില്യംസ് വിത്ത് ദി മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi says Somnath Temple Amrit Mahotsav will inspire country's vision for the next millennia. Performs Mahapuja on completion of 75 years of temple's restoration. West Bengal Chief Minister Shubhendu Adhikari announces transfer of land to BSF for border fencing. Also launches Ayushman Bharat health scheme in the state. Centre notifies implementation of Viksit Bharat G. Ramji Act to be rolled out from the 1st of July. SBI research says country's economy remains resilient amid global headwinds. Projects growth at 6.6% in the current fiscal. And in IPL cricket, Punjab Kings to take on Delhi Capitals in Dharamshala this evening. Prime Minister Narendra Modi offered prayers and performed puja at Somnath Temple in Gujarat during the Somnath Amrit Parv celebrations. The Mahapuja marks 75 years since the inauguration of the restored temple. The Mahapuja was followed by the Kumbh Abhishek and flag hoisting ceremony. Speaking on the occasion, the Prime Minister said the Somnath Temple stands as a beacon of unwavering faith, divinity and a sacred symbol of the country's eternal soul. He said, Somnath Amrit Parv is not just a festival to celebrate the past. It will be the country's inspiration for the next 1,000 years.
2: Aaj ke hi din Somnath Mandir ki punarsthapana, ye koi sadharan avsar nahi tha. Agar 1947 mein भारत आजाद हुआ था तो 1951 में सोमनाथ की प्राण प्रतिष्ठा ने भारत की स्वतंत्र चेतना का उद्घोष किया था. आजादी के समय सरदार साहब ने 500 से ज्यादा रियासतों को जोड़कर एक भारत का आधुनिक स्वरूप गढ़ा था. तो साथ ही सोमनाथ के पुनर्निर्माण से उन्होंने दुनिया को बताया था भारत केवल आजाद नहीं हुआ है, भारत अपने प्राचीन गौरव को पुनः हासिल करने के मार्ग पर भी अब आगे बढ़ चुका है.
1: The Prime Minister said Somnath reminds the people that any nation can remain strong for a long time only when it stays connected to its roots. He said no power in the world can make India bow down or suppress it. On National Technology Day, Prime Minister said on this day the first 3 nuclear tests were conducted and the country's scientists showcased India's capabilities to the entire world. He said these tests demonstrated to the world just how unwavering the country's political will truly is.
2: देश ने 11 मई को पहले 3 परमाणु परीक्षण किए. हमारे वैज्ञानिकों ने भारत की क्षमता को दुनिया के सामने रखा. दुनिया में तूफान आ गया. दुनिया भर की शक्तियां भारत को दबोचने के लिए मैदान में उतरी. अनेक प्रकार के बंधन लग गए. उस समय पूरी दुनिया का दबाव भारत पर था, लेकिन अटल जी के नेतृत्व में बीजेपी सरकार ने दिखाया था कि हमारे लिए राष्ट्र

0: against hosts China in the crucial quarterfinal match at the AFC Under-17 Women's Asian Cup in Suzhou today. A win will seal India's qualification for the FIFA Under-17 Women's World Cup. Benchmark domestic equity indices continued to trade around 1% down in afternoon session today. The Sensex dropped 796 points to 76,533. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says Somnath Temple Amrit Mahotsav will inspire country's vision for the next millennia. Performs Mahapuja on completion of 75 years of temple's restoration. West Bengal Chief Minister Shubhendu Adhikari announces transfer of land to BSF for border fencing. Also launches Ayushman Bharat health scheme in the state. Centre notifies implementation of Viksit Bharat Ji Ramji Act to be rolled out from the 1st of July. SBI Research says country's economy remains resilient amid global headwinds, projects growth at 6.6% in the current fiscal. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 16-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺ രാജ് കിളിമാനൂർ, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം പി എ ബിജു.
3: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. കുറ്റാന്വേഷണത്തിന്റെ ഈ കുരുട്ടുന്യായത്തിൽ കുടുങ്ങിയത് ഇരട്ടക്കൊലപാതകം നടന്ന കെട്ടിടത്തിൽ പെയിന്റടിക്കാൻ പോയ നിക്കോളയാണ്. യഥാർത്ഥ പ്രതി റസ്കോൾനിക്കോവ് മൂക്കിനു താഴെ. പലിശക്കാരിയെ വകവരുത്താൻ നിക്കോവിനെ പ്രേരിപ്പിച്ചത് ദാരിദ്ര്യമാണോ വിപ്ലവാദർശമാണോ? നിക്കോവിന്റെ കീറിയ ഷർട്ട് ഒരിക്കൽ തുന്നിക്കൊടുത്ത സാധുസ്ത്രീ ലിസവറ്റയും കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. കുറ്റവും ശിക്ഷയും വഴുതി മാറിക്കൊണ്ടിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ സെമറ്റോവും സംഘവും പെയിന്റർ നിക്കോളയെ കൈകാര്യം ചെയ്യുകയാണ്. പിന്നാലെ നിക്കോവിന്റെ മുറിയിൽ സുഹൃത്ത് റസുമുഹീനുമൊത്ത് സംസാരിക്കുന്ന ഡോക്ടർ സോസിമോവിന്റെ ദൃഷ്ടിയിൽ സംശയത്തിന്റെ മുൾമുനകൾ.
4: സാറേ, ഇനി അവൻ നല്ല മണിമണിയായിട്ട് സത്യം പറയും. അതിനുള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
5: സത്യം പറയും നിക്കോള, സത്യം പറയും.
6: സാറേ, സാറേ, ആ കമ്മല്, കമ്മല് തരുമെന്ന് നല്ല സാറേ കിട്ടി.
5: പിന്നെ
6: ഞാനും ഡിമിട്രിയും പെയിന്റ് ചെയ്തിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന്.
5: ആ, എത്ര പേരുണ്ടായിരുന്നു?
6: ഓർമ്മയില്ല സാറേ.
5: എന്നിട്ട് എന്തുണ്ടായി?
6: കാവൽക്കാരെ എന്നെ നോക്കി ചീത്ത വിളിച്ചു. ഞാൻ അതുപോലെ കാവൽക്കാരന്റെ ഭാര്യയും പുറത്തുനിന്ന് ഞങ്ങളെ ചീത്ത വിളിച്ചു.
5: നിങ്ങൾ പിന്നെപ്പോഴാ കൊല നടത്തിയത്?
6: സാറേ, ഞാൻ ദിമിത്രിയുടെ കുഴി പിടിച്ച് വലിച്ച് ഇടിച്ചു, നിലത്ത് വീഴ്ത്തി. ദിമിത്രി ഞാനും തമ്മിൽ പൊരിഞ്ഞടിയായി സാറേ. ശത്രുതയിലല്ല, സുഹൃത്തുക്കളെ പോലെ തമാശക്ക്.
5: കാര്യത്തിലേക്ക് വരൂ നിക്കോളാ.

0: സാറേ, പിന്നെ ദിമിത്രി രക്ഷപ്പെട്ട് തെരുവിലേക്ക് ഓടി. ഞാൻ പിന്നാലെ ഓടി. അവനെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ആ കെട്ടിടത്തിലേക്ക് ഒറ്റയ്ക്ക് തിരിച്ചു വന്നു.
1: ഇനിയാണ് കേൾക്കേണ്ടത്. പറ.
0: സാറേ, എന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയായിരുന്നു. ദിമിത്രി വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവ എടുത്തു വെക്കുകയായിരുന്നു. അപ്പോ ഇടനാഴിയിൽ വാതിലിനടുക്കൽ ഒരു പെട്ടിയിൽ ഞാൻ ചവിട്ടി. ആ കടലാസിൽ പൊതിഞ്ഞ ഒരു കൊച്ചു പെട്ടി. ഞാനതിന്റെ കടലാസ് കീറി കളഞ്ഞപ്പോ ചെറിയ ചെറിയ കൊളുത്തുകൾ കണ്ടു. സാധനം തുറന്നു നോക്കിയപ്പോ അതിനകത്ത് കമ്മൽ.
1: പിന്നെന്തുണ്ടായി? നീ അകത്തേക്ക് കയറി. കൊലപാതകം നടത്തിയ കത്തി എവിടെ ഒളിപ്പിച്ചു?
0: ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല സാറേ. സത്യമായി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അതേ കുറിച്ച് യാതൊന്നും കേട്ടിട്ടുമില്ല.
1: പിന്നെ നീ സമ്മതിച്ചതോ?
0: സാറേ, ഇടി കൊണ്ടപ്പോ എല്ലാം പറയാമെന്ന് പറഞ്ഞു. എന്തൊരു ഇടിയായിരുന്നു!
1: നീ എന്താണ് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ വരാതെ മുങ്ങി നടന്നത്?
0: എനിക്ക് ഭയമായിരുന്നു സാറേ.
1: നീ പിന്നെ എന്തിനാണ് തൂങ്ങിച്ചാവാൻ ശ്രമിച്ചത്?
0: പേടികൊണ്ട്.
1: എന്തിനാണ് നീ പേടിക്കുന്നത്? പറ.
0: സാറേ, ആ കൊല ചെയ്തത് ഞാനാണെന്ന്, കൊലപാതക കേസിൽ കുറ്റവാളിയാകുമെന്നുള്ള ഭയം.
1: ഇപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി. നീ മുറിയിൽ കയറി. അപ്പോ ഡിമിട്രിയും അവിടെ എത്തി. നിങ്ങൾ രണ്ടു പേരും കൂടി കൊല നടത്തി. രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? നിന്നെ ഇന്ന് ഇഞ്ചപ്പരുവത്തിലാക്കുമടാ. തത്ത പറയും പോലെ നീ പറയും, അല്ലെങ്കിൽ പറയിക്കും.
0: അയ്യോ സാറേ, അയ്യോ, അയ്യോ, അയ്യോ സാറേ, ഞാനല്ല.
2: സ്വർണക്കമ്മൽ കിട്ടിയത് വാതിലിന്റെ പിന്നിൽ. അത് വാതിലിന്റെ പിന്നിൽ കിടക്കുകയായിരുന്നു.
3: അതെ, എന്താ നിക്കോ, നിനക്ക് എന്ത് പറ്റിയടാ?
2: ഒന്നുമില്ല.
4: അവൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റതായിരിക്കും.
5: പാവം, ഒന്നും നേരെ ആവുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ കിടപ്പുണ്ട്, അതാണ് ഇത്ര വ്യാധി. ആഹാരം ശരിക്ക് കഴിച്ചിട്ട് വേണ്ടേ?
4: ആ, പെയിന്റർ പറഞ്ഞത് സത്യമായിരിക്കും. അതെ, അവസാനം പറഞ്ഞത് സത്യം തന്നെ ആയിക്കോട്ടെ.
3: എന്നാൽ ആദ്യം കളവ് പറഞ്ഞതായി സ്വയം സമ്മതിച്ചതോ? അതിലെന്തോ പന്തികേടുണ്ട്.
4: ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ.
3: ആ,
4: 8-10 സാക്ഷികൾ കോടതിയിൽ ഹാജരായി, കാവൽക്കാരനും കൂടെ ഉണ്ടായിരുന്നവരും. ഇതെങ്ങനെ നടക്കും? അവരാണ് കൊലപാതകം നടത്തിയതെങ്കിൽ ചിരിച്ചും കളിച്ചും പടിവാതിൽക്കൽ തല്ലുകൂടാനുള്ള മാനസികാവസ്ഥയിലായിരിക്കുമോ അവർ?
3: അത് കഴിഞ്ഞായിരിക്കാം.
4: തീർച്ചയായും അതിശയകരമായിരിക്കുന്നു, അസാധ്യം. എന്നാലും
3: ഇല്ല ഡോക്ടർ, ഈ സംഗതിയിൽ ഒരെന്നാലുമില്ല. കുറ്റകൃത്യം നടന്ന അതേ ദിവസം അതേ സമയത്ത് നിക്കോളയുടെ കയ്യിൽ കമ്മലുകൾ കാണപ്പെട്ടത് അയാൾക്കെതിരായ സാഹചര്യ തെളിവാണ്.
4: നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് അവർ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല.
3: അവർ ആഭരണ പെട്ടി കണ്ടുപിടിച്ചു. അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അതിന് തുനിയുമായിരുന്നു.
4: ആ ആഭരണ പെട്ടി വൃദ്ധയുടേതാണെന്നതിന് തെളിവ് വല്ലതുണ്ടോ?
3: അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ആഭരണ പെട്ടി ഉടമസ്ഥൻ തിരിച്ചറിഞ്ഞു. അയാളാണ് വാച്ച്മാനുമായി സംസാരിച്ചു നിന്നത്. പണയം തിരിച്ചു വാങ്ങാൻ വന്നവരായിരുന്നു.
4: ഇനി മറ്റൊരു കാര്യം. ആദ്യം അവർ പലിശക്കാരിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ നിക്കോളയെ കണ്ടിരുന്നു, അതിന് തെളിവുണ്ടോ?
3: ഇല്ല, ആരും അവനെ കണ്ടില്ല. അവൻ അകത്തുണ്ടായിരുന്നിരിക്കും. പണയമെടുക്കാൻ വന്നവർ കതകിൽ മുട്ടുമ്പോൾ അവനകത്തുണ്ടായിരുന്നു കൊലയാളി. കതകിൽ മുട്ടിയവർ വിഡ്ഢികൾ.

0: അവർ അവിടെ കാത്തു നിന്നില്ല. അതുകൊണ്ടാണ് കൊലയാളി പുറത്തു ചാടിയത്.
1: യഥാർത്ഥ കൊലയാളിയുടെ കയ്യിൽ നിന്ന് സാധനം താഴെ വീണതായിരിക്കുമെങ്കിലോ?
0: അതെങ്ങനെ?
1: പടിവാതിൽ കാവൽക്കാർ ആരുമില്ലാത്ത തക്കം നോക്കി അയാൾ സാവധാനത്തിൽ താഴേക്കിറങ്ങി. ധാരാളം ആളുകൾ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. വാതിലിന്റെ പിന്നിൽ ഒളിച്ചു നിന്നപ്പോ ആഭരണച്ചപ്പ് താഴെ വീണതായിരിക്കുമെങ്കിലോ?
0: എന്തായാലും നിങ്ങൾ കൊള്ളാം, എല്ലാം നേരിൽ കണ്ടതുപോലുണ്ട്. നിങ്ങൾ ഡോക്ടറല്ല, ഡിറ്റക്റ്റീവ് ആകേണ്ടിയിരുന്നത്.
2: അതെ, അയാൾ അവിടെ നിന്നിരുന്നു ഒതുങ്ങി മാറി.
3: നിക്കോ പിച്ചും പേയും പറയുകയാണ്.
1: എന്തായാലും ഞാൻ ഇറങ്ങുന്നു.
3: ആരോ വന്നല്ലോ. ആരാ?
4: ഞാൻ ലൂഷിൻ, പീറ്റർ പെട്രോവിച്ച് ലൂഷിൻ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 16-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, ലൂഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
2: എന്നിട്ട്
3: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
1: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. ഇന്ന് രാത്രി 9:30.
4: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ?
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
9: എന്നും രാവിലെ 7:13.
8: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
10: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
11: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ജിതാ സകോ.
10: ഇതുവരെ 88.5 ദശ

0: ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചൂടിനെ ചെറുക്കാൻ ഏസി വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ചന്ദൻദാസ് പാടിയ ഗസലുകൾ കേൾക്കാം.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ്വ്യവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്തമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കണ്ണൂർ കൊട്ടിയൂരിനടുത്തുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചുങ്കക്കുന്ന് സ്വദേശി ബിനോയ് ആണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ഇതെന്തോ?
1: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
2: ബുദ്ധു നിർത്ത്.
3: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
1: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
4: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
1: കൂൾ ആകൂ.
5: ചിത്രം വെള്ളരി പ്രാവിന്റെ ചങ്ങാതി. ശ്രേയ ഘോഷാൽ, കബീർ എന്നിവർ പാടിയ ഗാനം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം മോഹൻ സിത്താര.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
0: ആകാശവാണി കോഴിക്കോട്. സി കെ ആണ്ടിയും സംഘവും അവതരിപ്പിക്കുന്ന ഭഗവതി തോറ്റം ഇപ്പോൾ കേൾക്കാം.

വരികി വേണം. ശ്രീവൈലാസം വാഴുന്ന പൊന്നുദേവാ, പേരറിവോതായോ ഊരറിവോതായോ, നിങ്ങളെ ഓരോ നാടിനും നഗരത്തിനും ഗ്രാമത്തിനും സ്വരൂപത്തിനും കെട്ടിയാടപ്പെടുന്ന കല്ലാടിക്കും കൊണ്ടാടപ്പെടുന്ന കോമരത്തിനും ഉയർന്ന് ഉയരും ശ്രീപീഠം വാഴുക. യാതൊരു തപ്പും പിഴയും വരാതെ പ്രകാരത്തെങ്കിൽ അർജുനൻ പാടി അലങ്കരിച്ച ശ്രീ പാമാട പള്ളിയറ പീഠം കൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞ് തൃക്കൺ പാർത്തിരിക്കുന്നവനു

സി കെ ആണ്ടിയും സംഘവും അവതരിപ്പിച്ച ഭഗവതി തോറ്റമാണ് ഇതുവരെ കേട്ടത്. ഇനി ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം വേണുഗോപാൽ പാടിയത്, ചിത്രം കളിക്കളം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇനി ചിത്രപാടിയ ഗാനം. പടം ഗോളാന്തര വാർത്ത. രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: കൈതപ്രം ജോൺസൺ ടീമൊരുക്കിയ മറ്റൊരു ഗാനം, യേശുദാസ് പാടിയത്, ചിത്രം അർത്ഥം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
2: കാരാഗ്രഹം ഇവിടെ നിന്നാ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
3: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശ്രേയ ഘോഷാൽ, അർജിത് സിംഗ് എന്നിവർ പാടിയത്. ചിത്രം ഹാപ്പി ന്യൂ ഇയർ.

തമിഴ് ചലച്ചിത്രഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം പിള്ളേ.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ

0: സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജരും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: भारत का आधुनिक स्वरूप गढ़ा था, तो साथ ही सोमनाथ के पुनर्निर्माण से उन्होंने दुनिया को बताया था, भारत केवल आजाद नहीं हुआ है, भारत अपने प्राचीन गौरव को पुनः हासिल करने के मार्ग पर भी अब आगे बढ़ चुका है।
1: The government today informed that there is no shortage of any petroleum products in the country, and India has a stock of 60 days of crude oil, 60 days of natural gas, and 45 days of LPG. This was informed during the fifth meeting of the informal group of ministers on West Asia, chaired by Defence Minister Rajnath Singh in New Delhi today. The meeting took stock of the latest developments in the conflict and discussed ways to bolster countries' readiness to ensure its minimum effect on the people. India is among the few countries where petroleum prices have held steady throughout this period of global volatility, even after more than 70 days since the conflict started. During the meeting, it was informed that the foreign exchange reserves stand at a comfortable $703 billion. Defence Minister Rajnath Singh directed the officials to take concrete steps to implement the Prime Minister's appeal at the ground level. The Prime Minister had exhorted the people to reduce petrol and diesel consumption by using metros and public transport and opting to carpooling. He had also urged the citizens to help conserve foreign exchange reserves by refraining from unnecessary foreign travel, choosing domestic tourism and celebrations within India, and avoiding non-essential gold purchases for a year. West Bengal Chief Minister Shubhendu Adhikari today said that the state government has decided to transfer land to the Border Security Force within 45 days for erecting a fence along the Bangladesh border. Mr. Adhikari announced the implementation of the center's flagship Ayushman Bharat Health Scheme and several other initiatives of the central government in the state. Besides, the tenures of the nominated members, directors and chairpersons of the non-statutory boards, organizations, bodies and public sector undertakings of the state government of the West Bengal have been terminated today with immediate effect. The decisions were taken in the first cabinet meeting held today after the formation of the new government in the state following the recent assembly polls. Benchmark domestic equity indices fell around 1.5% today as a fresh flare-up in US and Iran tensions led to a rise in crude oil prices and dampened investor sentiment. The BSE Sensex plunged 1,313 points to close at 76,015. The NSE Nifty lost 360 points to settle at 23,816. In cricket, India continued to hold the number one position in the latest ICC Men's ODI team rankings following the annual update released today. India's rating slipped by 1 point from 119 to 118. New Zealand is on the second position, gaining 2 points to move up to 113. Australia stayed third with an unchanged rating of 109. The biggest movement inside the top five came from South Africa, which climbed above Pakistan to move into the fourth place. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
3: ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നിലാണെങ്കിലും 3 സീറ്റുകൾ കൈവിട്ടുപോയ ഞെട്ടലിലായിരുന്നു LDF. കയ്യിലുള്ള 2 സീറ്റുകൾക്ക് പുറമെ തൃത്താലയും ചിറ്റൂരും കോങ്ങാടും പിടിച്ചെടുത്തതിന്റെ അഭിമാനത്തിൽ UDFും. അതേസമയം എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇക്കുറിയും രണ്ടാമതായതിന്റെ നിരാശയിലായിരുന്നു NDA. മന്ത്രി MB രാജേഷാണ് തൃത്താലയിൽ 8385 വോട്ടുകൾക്ക് കോൺഗ്രസിലെ VT ബലറാമിനോട് പരാജയപ്പെട്ടത്. കോങ്ങാട് മണ്ഡലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി UDF വിജയിച്ചപ്പോൾ ഒരേ വീട്ടിൽ നിന്ന് തന്നെ MPയും MLAയും ഉണ്ടായി. VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യയാണ് ഇവിടെ വിജയിച്ച KA തുളസി. കഴിഞ്ഞ തവണ 33,878 വോട്ടുകൾക്ക് മന്ത്രി K കൃഷ്ണൻകുട്ടി ജയിച്ച ചിറ്റൂരിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ V മുരുകദാസ് 6,510 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുൻ MLA K അച്യുതന്റെ മകനും ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനുമായ കോൺഗ്രസിലെ സുമേഷ് അച്യുതനാണ് ഇവിടെ വിജയിച്ചത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ രമേശ് പിഷാരടി വിജയിച്ചപ്പോൾ ഇടത് സ്ഥാനാർത്ഥി മൂന്നാമതായി. LDFലെ എ പ്രഭാകരൻ വിജയിച്ച മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാണ് മൂന്നാമതെത്തിയത്. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ആലത്തൂരും നെന്മാറയും തരൂരും ഷൊർണൂരും CPM നിലനിർത്തി. ഒറ്റപ്പാലത്ത് CPM മുൻ MLA PK ശശിയെ മത്സരിപ്പിച്ചുള്ള UDF നീക്കം പാടി.

0: ഇവിടെ എൽ ഡി എഫിലെ കെ പ്രേംകുമാർ തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വീണ്ടും എം എൽ എ ആയി. പട്ടാമ്പിയിൽ സി പി ഐയിലെ മുഹമ്മദ് മൂസിനും മണ്ണാർക്കാട് മുസ്ലിം ലീഗിലെ എൻ ഷംസുദ്ദീനും വീണ്ടും വിജയിച്ചു. 12 നിയമസഭാ മണ്ഡലങ്ങളുള്ള പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫ് 7, യു ഡി എഫ് 5 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിലെ താമസക്കാരായ ഗർഭിണികൾക്ക് ഗർഭകാലയളവിൽ പ്രതിമാസ ധനസഹായം നൽകുന്ന താലോലം പദ്ധതിക്ക് മാതൃദിനത്തിൽ തുടക്കമായി. വാർഡ് മെമ്പർ പി രാജീവാണ് തന്റെ ഓണറേറിയത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക എല്ലാ മാസവും ഗർഭകാലയളവിൽ പ്രസവം വരെ ഗർഭിണികൾക്കായി നൽകുന്ന താലോലം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മാതൃദിനത്തിൽ വാർഡിലെ ഓരോ ഗർഭിണികളുടെയും വീട്ടിൽ നേരിട്ടെത്തിയാണ് താലോലം പദ്ധതിയുടെ തുക കൈമാറിയത്. കുട്ടികളിലെ ആത്മഹത്യ പ്രവണത തടയുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കുട്ടികളിലെ ആത്മഹത്യ പ്രവണത തടയുന്നതിനും മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനും മാതാപിതാക്കൾക്ക് പരിശീലനം നൽകേണ്ടത് അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പറഞ്ഞു. യോഗത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അഭിപ്രായ ശേഖരണം നടത്തി. ജില്ലയിൽ പ്രത്യേക കർമ്മപദ്ധതി തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനമായി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിലുള്ള കൌൺസിലർമാർ ഉൾപ്പെടെ 100 പേരെ ജില്ലയിലെ സ്കൂളുകളിൽ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലയിൽ മാങ്ങ സീസണിനോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പഴങ്ങളിൽ അനുവദനീയമല്ലാത്ത കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. ജില്ലയിലെ മുതലമട, പള്ളം എന്നീ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അമിതമായ കീടനാശിനി ഉപയോഗം നടത്തിയ 3 സ്ഥാപനങ്ങൾക്കെതിരെ പിഴ അടയ്ക്കുന്നതിന് നോട്ടീസ് നൽകി. മാങ്ങ വിപണന കേന്ദ്രങ്ങൾ, പഴവിൽപ്പനശാലകൾ, വഴിയോര വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും കൂടുതൽ ശക്തമാക്കുമെന്നും കർശന നടപടി തുടരുമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്ക നടപടികൾ വിലയിരുത്തുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സ്കൂൾ, ആശുപത്രി, മറ്റു കെട്ടിടങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളുടെ പുതുക്കിയ പട്ടിക തയ്യാറാക്കാനും ക്യാമ്പുകളുടെ പട്ടിക തയ്യാറാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 പ്രവർത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനും യോഗത്തിൽ നിർദ്ദേശിച്ചു. കൊതുകുകളുടെ ഉറവിട നിയന്ത്രണം ഉൾപ്പെടെയുള്ള നടപടികൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കും. കുളങ്ങൾ വൃത്തിയാക്കുക, നീർച്ചാലുകളുടെ തടസ്സങ്ങൾ നീക്കുക തുടങ്ങിയ പ്രവൃത്തികൾ പൂർത്തിയാക്കും. പകർച്ചവ്യാധി തടയുന്നതിന് വിശദമായ മാർഗരേഖ ആരോഗ്യവകുപ്പ് തയ്യാറാക്കും. മഴക്കാല രോഗങ്ങൾ നേരിടുന്നതിന് ആവശ്യമായ മരുന്നുകൾ ഉണ്ടെന്നും ക്യാമ്പുകളിലെ ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ആന്റിവനം ലഭ്യമായിട്ടുള്ള ആശുപത്രികളുടെ പട്ടിക തയ്യാറാക്കാനും യോഗത്തിൽ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പിനെ തുടർന്ന് നിർത്തിവെച്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിച്ചു. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് ജില്ലയിൽ കുറഞ്ഞ താപനിലയും യു വി ഇൻഡെക്സും രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചതിനെ തുടർന്ന് ജില്ലയിൽ അനുഭവപ്പെടുന്ന താപനിലയിലും കുറവ് രേഖപ്പെടുത്തിയിരുന്നു. 2 തുടർച്ചയായി ഉയർന്ന ചൂട് അനുഭവപ്പെട്ട ജില്ലയിൽ ഇത്തവണ താപനില 41°C മുകളിലാണ് രേഖപ്പെടുത്തിയത്.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും. ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി പ്രഭാഷണം. 7:20 കമ്പോള നിലവാരം കാലാവസ്ഥാ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്വെറ്റ്സ്. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ ലോകമഹായുദ്ധങ്ങൾ, രാജു ജേക്കബിൻ്റെ പ്രഭാഷണം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിനം. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ്മിത്ര. സംവിധാനം റൂബി ബാബു. പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യാരാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ.

0: മരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 ലളിതഗാനം. ഇനി നാളത്തെ പരിപാടികളെക്കുറിച്ച്. രാവിലെ 6 വചനാമൃതം ഡോക്ടർ എ വി പ്രകാശ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലിയിൽ വിദുരവാക്യം, കുഞ്ചൻ നമ്പ്യാരുടെ കവിത, ആലപിക്കുന്നത് ഡോക്ടർ സി വി ജിഷാമേരി. തുടർന്ന് പ്രഭാതഗീതം, ജി വേണുഗോപാൽ സംഗീത, ദിവ്യ ബി നായർ എന്നിവർ പാടിയ ഗാനങ്ങളാണ്. ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ആരോഗ്യ മാമൂല്യം. ഈ പരിപാടിയിൽ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ സംസാരിക്കുന്നു. തുടർന്ന് മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം. 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗവരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫെ. തുടർന്ന് ലളിതഗാനങ്ങൾ. സി അജിത് കുമാർ, പി ജയലക്ഷ്മി, ചെങ്ങന്നൂർ ശ്രീകുമാർ എന്നിവർ പാടിയത്. 9:00 സുവർണ മലരുകൾ, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം. 10:15 അഡീഷണൽ ന്യൂസ് ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡുവേറ്റ്സ്. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിനം പുനഃപ്രക്ഷേപണം. ദൈവത്തിൻ മനമാര് കണ്ടു, രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു. ഉച്ചയ്ക്ക് 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 5:00 കൈകുട്ടി കളിപ്പാട്ട്, സാവിത്രി അന്തർജനവും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി അപ്നി കവിത, ബാബു സി അരൂർ അവതരിപ്പിക്കുന്നു. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം എറണാകുളം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, എരിവും പുളിയും, അച്ചാർ വിപണനം നടത്തുന്ന സംരംഭകനായ വി പി ഷമീജുമായി അഭിമുഖം. 7:20 കമ്പോള നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിനം മടക്കം, രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ലളിതഗാനം. ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झा. आदौ मुख्याः वार्ताः. प्रधानमन्त्री नरेन्द्रमोदी अवोचत् यत् सोमनाथ अमृत पर्व न केवलं भूतकालस्य उत्सवः अस्ति, अपि तु आगामि सहस्रवर्षाणि यावत् राष्ट्रस्य कृते प्रेरणासूत्रो भविष्यति. मन्दिरस्य पुनरुद्धारस्य 75 पूर्णतामालक्ष्य एषा महापूजा आयोजिता. पश्चिमबङ्गालराज्यस्य नूतन मुख्यमन्त्री शुभेन्दु अधिकारी अद्य उद्घोषितवान् यत् राज्यसर्वकारेण बांग्लादेशसीम्नः सुरक्षा प्राचीरनिर्माणार्थं सीमासुरक्षाबलाय भूहस्तान्तरणस्य निर्णयः स्वीकृतः. केन्द्रप्रशासनेन 25+ विकसित भारत आजीविका प्रत्याभूति अभियान अधिनियमः VBG रामजी इति अधिसूचितः. वैश्विक प्रतिकूल स्थितिः सत्यपि देशस्य अर्थव्यवस्था सुदृढा वर्तते. सहैव अनुमीयते यत् आगामि वित्तवर्षे अर्थव्यवस्था 6.6% यावत् वर्धिष्यते. अपि च क्रीडा वार्तासु इंडियन प्रीमियर लीग क्रिकेट

0: ഉന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5-ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C. ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി K. O. ശശിധരൻ.
1: മാങ്ങാട്ടിടം, കതിരൂർ, എരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം

0: ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AR_News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ബിബിജി റാംജി പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് ബിബിജി റാംജി നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: തുറവൂർ മുതൽ അരൂർ വരെ 12.75 km ആയിരുന്നു പാതയുടെ നീളം. ഇത് 13.31 km ആയി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 m അധികമായി ഉയരപ്പാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപ്പാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 mi ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂണ് ഒടിഞ്ഞു വീണ അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചതോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോട് രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
1: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം 1st നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ 1st നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1st നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. മാതൃദിനം. തയ്യാറാക്കിയത് ശ്രീലതാ VS, മാധ്യമപ്രവർത്തക. അവതരണം അഞ്ജു പ്രഭ. ഒരു മാതൃദിനം കൂടി കടന്നുപോകുമ്പോൾ അമ്മയെ ഓർക്കാൻ ഒരു ദിനം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അമ്മയെ ഓർക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്ന ചിന്ത കുറെ കൂടി ശക്തമാവുന്നു. വായുവിനെ, ജലത്തെ, കാറ്റിനെയൊക്കെ കാണാതെ, അനുഭവിക്കാതെ കടന്നുപോകാൻ കഴിയുമോ? പ്രകൃതി പോലെ അത്ര സത്യമല്ലേ അമ്മയും? ഒന്നും കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ കടന്നുപോയ അമ്മമാരെ പോലും കുഞ്ഞുങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അത്ര സുഖകരമായൊരു അനുഭവമാണ് ഓരോ അമ്മയും അമ്മയുടെ സ്നേഹവും. ഇങ്ങനെയൊക്കെയാണെങ്കിലും കാലത്തിന്റെ വികൃതികൾ മാതൃഭാവത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സന്താനങ്ങളിലും ആ ഭാവ വ്യത്യാസമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അമ്മയെ ഓർക്കാനും ഒരു ദിനം. ലോകത്തിലെ ഏറ്റവും മഹത്തായ ബന്ധത്തെക്കുറിച്ച് പറയാൻ ഒരു ദിവസം മാത്രം മതിയാകില്ല. എങ്കിലും ഒരു പ്രത്യേക ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ആരാണോ അതിന്റെ അടിസ്ഥാനം ഒരാളാണ്, അമ്മ എന്ന സത്യം. അമ്മ എന്നത് ഒരു വാക്ക് മാത്രമല്ല, സ്നേഹത്തിന്റെയും ത്യാഗം.

സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകമാണ്. സ്വന്തം സന്തോഷങ്ങൾ മറന്ന് മക്കളുടെ സന്തോഷത്തിനും വിജയത്തിനുമായി ജീവിതം സമർപ്പിക്കുന്നവളാണ് അമ്മ. നമ്മുടെ ആദ്യ ഗുരുവും ഏറ്റവും വലിയ പ്രചോദനവുമാണ്. അമ്മയുടെ സ്നേഹത്തിന് അതിരുകളില്ല. അതുകൊണ്ടുതന്നെ അമ്മയുടെ സ്ഥാനം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. എല്ലാ വർഷവും ലോകം മുഴുവൻ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആഘോഷിക്കാറുണ്ട്. അമ്മമാരുടെ സ്നേഹത്തിനും ത്യാഗത്തിനും കരുതലിനും നന്ദി പറയാനുള്ള ദിനമായി. ദൈവത്തിന് എല്ലായിടത്തും എത്താനാവാത്തതുകൊണ്ടാണ് അമ്മയെ സൃഷ്ടിച്ചതെന്ന് ഒരു ചൊല്ലുണ്ട്. ആ വാക്കുകൾക്ക് പിന്നിലെ സത്യം നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നതാണ്. ഒരു കുഞ്ഞിന്റെ ആദ്യ ലോകം അമ്മയാണ്. ആദ്യ സ്പർശം, ആദ്യ ശബ്ദം, ആദ്യ സുരക്ഷ എല്ലാം അമ്മയിലൂടെ. കുഞ്ഞു ജനിക്കുന്ന നിമിഷം ഒരു സ്ത്രീ അമ്മയാകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ അമ്മ സ്നേഹിച്ചു തുടങ്ങുന്നു, നമുക്ക് വേണ്ടി കരുതുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ, വിശപ്പുണ്ടായിട്ടും കുഞ്ഞിന് ആദ്യം ഭക്ഷണം കൊടുക്കുന്ന മനസ്സ്, സ്വന്തം സ്വപ്നങ്ങളെ പിന്നിലാക്കി മക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന സ്നേഹം, അതാണ് അമ്മ. ഭാരത സംസ്കാരത്തിൽ ഈശ്വരാരാധനയിൽ പോലും മാതൃഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പുരാണേതിഹാസങ്ങളിലെ അമ്മമാർ മക്കൾക്കു വേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചവരാണ്. മാതാ, പിത, ഗുരു, ദൈവം എന്നത് മാതാവിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളതെന്ന് വ്യക്തമാക്കുന്നു. മാതൃദിനം എന്ന ആശയം വളരെ പഴക്കമുള്ളതാണ്. പ്രാചീന ഗ്രീക്കുകാരും റോമാക്കാരും ദേവതകളെ മാതൃസ്ഥാനം നൽകി ആദരിച്ച് പ്രത്യേക ആഘോഷങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ, മദറിംഗ് സൺഡേ എന്ന പേരിൽ മാതാക്കളെ ആദരിക്കുന്ന ഒരു ദിനം ആചരിക്കപ്പെട്ടു. ആധുനിക മാതൃത്വത്തിന്റെ തുടക്കം അമേരിക്കയിലാണ്. 1908 അന്ന ജാർവിസ് എന്ന സ്ത്രീ തന്റെ അമ്മയുടെ സ്മരണാർത്ഥം

ആകാശവാണി എന്നിവ അമ്മ പ്രകടിപ്പിക്കും. അതാണ് അമ്മയുടെ കരുത്ത്. അവർ മക്കൾക്കു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കോ ചെലവഴിക്കുന്ന സമയത്തിനോ സമ്പത്തിനോ ഒന്നും കണക്കുവെക്കുന്നില്ല. അതൊരു നിഷ്ഠ പോലെ അങ്ങനെ കൊണ്ടുപോവുക മാത്രം. ഏത് തെറ്റും പൊറുക്കാൻ അമ്മയുടെ മനസ്സിന് കഴിയും. ഏത് സമയത്തും മക്കളെ ചേർത്ത് നിർത്താനും അമ്മ തയ്യാറാണ്. തന്റെ പരിധി ആ സന്ദർഭങ്ങളിൽ ഒരമ്മയും ഓർക്കുന്നേ ഉണ്ടാകില്ല. അങ്ങനെ എത്ര വർണ്ണിച്ചാലും വിവരിച്ചാലും തീരാത്ത ഒന്നാണ് മാതൃസ്നേഹം. മാതൃദിനം വലിയ സമ്മാനങ്ങളിലൂടെ ആഘോഷിക്കേണ്ടതില്ല. അമ്മേ എന്ന സ്നേഹനിർഭരമായ ഒരു വിളി. അമ്മയുടെ കൂടെ കുറച്ചു സമയം ചിലവഴിക്കുക. അമ്മയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കുക. അവരെ ചേർത്ത് പിടിക്കുക. അതൊക്കെ അമ്മമാർക്ക് വലിയ സമ്മാനങ്ങളാണ്. ചിലപ്പോഴൊക്കെ അമ്മയ്ക്ക് ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ ആദരവാണ്. ചിലർക്ക് അമ്മ എന്ന് ഒപ്പമുണ്ടാവില്ല. അവർ ഓർമ്മകളിൽ മാത്രമേ ഉണ്ടാകൂ. അത്തരം ആളുകൾക്ക് മാതൃദിനം ചിലപ്പോൾ സന്തോഷത്തേക്കാൾ വേദനയാകാം. പക്ഷേ ഓർമ്മിക്കണം, അമ്മയുടെ സ്നേഹം ഒരിക്കലും അപ്രത്യക്ഷമാകില്ല. അവർ നൽകിയ മൂല്യങ്ങളും സ്നേഹവും നമ്മിൽ എന്നും ജീവിക്കും. അമ്മ രണ്ടക്ഷരങ്ങൾ മാത്രം, പക്ഷേ അതിന്റെ അർത്ഥം അനന്തമാണ്. അത് സുരക്ഷയാണ്, സ്നേഹമാണ്, കരുതലാണ്, പ്രാർത്ഥനയാണ്. നമ്മൾ വീഴുമ്പോൾ പിടിച്ചു നിർത്തുന്ന കൈ, നമുക്ക് തെറ്റുമ്പോൾ ശരിയായ വഴി കാണിക്കുന്ന വെളിച്ചം, അതൊക്കെയാണ് അമ്മ. പണ്ടുകാലത്ത് മക്കളുടെ എണ്ണം കൂടുതലായിരുന്നു. എങ്കിലും അമ്മയുടെ സ്നേഹം ഒരുപോലെ എല്ലാവരിലും എത്തിയിരുന്നു. ഇന്ന് മക്കളുടെ എണ്ണം മിക്ക കുടുംബങ്ങളിലും ഒന്നോ രണ്ടോ ആയി ചുരുങ്ങി. ഇന്നത്തെ ജീവിതം വളരെ തിരക്കേറിയതും ഒരുപാട് ആശങ്കകൾ നിറഞ്ഞതുമായി. ഓരോ അമ്മ മനസ്സും ഇന്ന് നിരവധി ആശങ്കകളിലൂടെയാണ് ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. പുറത്തു പോകുന്ന മക്കൾ തിരിച്ചു വരുന്നതുവരെ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തുന്നതുവരെ അവരിൽ ഉത്കണ്ഠയാണ്. വാഹന അപകടങ്ങളുടെ, ലൈംഗിക അതിക്രമങ്ങളുടെ രൂപത്തിൽ ആൺപെൺ ഭേദമില്ലാതെ കടന്നുവരുന്ന ദുരന്തങ്ങൾ ഏറ്റവും തളർത്തുന്നതും അച്ഛനമ്മമാരെയാണ്. പല കാരണങ്ങൾ കൊണ്ട് മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെയും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ചില അമ്മമാർ സമാന അനുഭവമുള്ളവരെ ചേർത്ത് നിർത്തുന്ന വാർത്തകളും നാം കേൾക്കുന്നുണ്ട്. മകന്റെ അല്ലെങ്കിൽ മകളുടെ വേർപാടിൽ തളർന്നു നിൽക്കാതെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ ഓർമ്മ ദിനത്തിൽ, ജന്മദിനത്തിലൊക്കെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അമ്മമാരെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ കഴിയും. മക്കളെ നഷ്ടപ്പെടുന്ന ദുഃഖം ഏറ്റവും വേദനാജനകമാണ്. ആ കണ്ണീർക്കടൽ കരകയറുക അസാധ്യമാണ്. അവിടെയും മാതൃകയാവുന്ന അമ്മ കാഴ്ചകൾ, അമ്മ എന്ന വാക്കിന്റെ അർത്ഥതലങ്ങൾ കൂട്ടുകയേയുള്ളൂ. മാനസിക വൈകല്യങ്ങൾ, ബുദ്ധി വളർച്ചയിലുള്ള വ്യത്യാസം എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട്. അവരുടെ അനുഭവം

കേൾക്കാനും അവർക്ക് സഹായമാകാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. കാരണം സാധാരണ അമ്മമാർ അനുഷ്ഠിക്കുന്നതിന്റെ നൂറിരട്ടി ത്യാഗമാണ് ആ അമ്മമാർ അനുഷ്ഠിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ അമ്മയും മക്കളും പെരുമാറുന്ന വാർത്തകളും അപൂർവമല്ല. അമ്മയെ മക്കൾ കൊല്ലുന്നതും പിഞ്ചുകുഞ്ഞുങ്ങളെ അമ്മ കൊല്ലുന്നതുമൊക്കെ ഏത് കാരണത്താലാണെങ്കിലും ന്യായീകരിക്കാനാവില്ല. ബന്ധങ്ങളിൽ ധർമ്മച്യുതി സംഭവിക്കാതിരിക്കാൻ നമ്മുടെ സംസ്കാരവും വിദ്യാഭ്യാസവും നമ്മൾ പ്രയോജനപ്പെടുത്തണം. ലഹരിയിൽ നിന്നും സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും പൂർണമായി വിടുതൽ നേടണം. എന്നാലേ മനുഷ്യബന്ധങ്ങൾ ഊഷ്മളമാവുകയുള്ളൂ. ഈ മാതൃദിനത്തിൽ അമ്മയെ മാത്രമല്ല അമ്മയെ പോലെ സ്നേഹിച്ച മുത്തശ്ശിമാരെയും അമ്മായി, വല്യമ്മ, കുഞ്ഞമ്മ തുടങ്ങിയ അമ്മമാരെയും നന്ദിയോടെ സ്മരിക്കാം. കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ നമ്മെ ജീവിതം പഠിപ്പിച്ചവർ അമ്മയ്ക്ക് തുല്യം തന്നെ. അമ്മയെ സ്നേഹിക്കാനും കേൾക്കാനും അമ്മയെ ആദരിക്കാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തും എന്ന് ഓരോ മാതൃദിനത്തിലും പ്രതിജ്ഞയെടുക്കണം. അമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറി വരുന്ന ഓരോ മക്കളും അനുഭവിക്കുന്ന ശൂന്യത വിവരണാതീതമാണ്. അമ്മ നമുക്ക് ചെയ്തതിനൊന്നും പകരമാവില്ല എങ്കിലും ഒരു വാക്കുകൊണ്ടോ ഒരു ഫോൺ വിളി കൊണ്ടോ ഒരു ചേർത്തു നിർത്തൽ കൊണ്ടോ തൃപ്തമാകുന്ന ആ മനസ്സ് നമ്മൾ മറന്നുപോകരുത്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും സദാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ഒരിക്കലും പരാതി പറയില്ല. മക്കളുടെ സന്തോഷം മാത്രമാണ് ഓരോ അമ്മയും പ്രതീക്ഷിക്കുന്ന സമ്മാനം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തയ്യാറാക്കിയത് ശ്രീലത വി.എസ്.

ആകാശവാണിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ നാളെ വൈകുന്നേരം 6 മണിക്ക് നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ശ്രീ പന്തളം എസ് നവീൻ മലയാള വാഗേയകാരന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നു. വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. എല്ലാ സംഗീത പ്രേമികളെയും നാളെ വൈകുന്നേരം 6 മണിക്ക് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: ആകാശവാണി ഇപ്പോൾ
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. ജീവിതം നമ്മെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലേക്കും തള്ളിയിടും. ചിലരത് വിധിയെന്ന് കരുതി സമാധാനിക്കും, മറ്റു ചിലർ അസ്വസ്ഥരാകും. അവർ സ്വന്തം പരിതസ്ഥിതികൾക്ക് നേരെ ദേഷ്യത്തോടെ പ്രതികരിക്കും. എന്നാൽ ചുരുക്കം ചിലർ പ്രതിസന്ധികളെ ചോദ്യം ചെയ്യും, ജാഗ്രതയോടെ അവയെ തരണം ചെയ്യും, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറും. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, കിസാൻ ക്രെഡിറ്റ് കാർഡ്, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം

ഇതാണ്. റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഓണം ഇങ്ങ് എത്താറായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇനിയും ഒന്ന് രണ്ട് മാസങ്ങളുണ്ട് ഓണം വരെ. എന്നാൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം. പ്രത്യേകിച്ചും കർഷകർക്ക് ഓണവിപണി അതിപ്രധാനമായ ഒന്നാണ്.

0: യുഗങ്ങൾ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം. പ്രത്യേകിച്ചും കർഷകർക്ക് ഓണവിപണി അതിപ്രധാനമായ ഒന്നാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് ധാരാളം കർഷകർ ഇപ്പോൾ തന്നെ കൃഷി തുടങ്ങിക്കഴിഞ്ഞു. അതിലൊരാളാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ചീരാങ്കോടുള്ള ശ്രീ എൽ ഡൊമിനിക്. വർഷങ്ങളുടെ കാർഷിക പാരമ്പര്യമുള്ള ഇദ്ദേഹം പതിവുപോലെ ഇത്തവണയും ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ഡൊമിനിക്കിന്റെ കാർഷിക വിശേഷങ്ങൾ കേട്ടാലോ. ഷിബു ജോർജ് ആണ് ഡൊമിനിക്കുമായി സംസാരിക്കുന്നത്.
1: ഡൊമിനിക് ജി, പരിപാടിയിലേക്ക് സ്വാഗതം. ഡൊമിനിക് ജി, താങ്കൾ നല്ലൊരു പച്ചക്കറി കർഷകനാണ്, ജൈവ കർഷകനാണ്. ഇപ്പം ഓണം വരാൻ പോകുന്നു. ഓണത്തിന് വേണ്ടി പച്ചക്കറി കൃഷി കർഷകരെല്ലാം ചെയ്യാൻ വേണ്ടി പ്ലാനിങ് എല്ലാം ചെയ്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സമയമാണ് ചെയ്യാനുള്ളത് അല്ലേ? ഇപ്പം താങ്കളും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയോ?
2: നമുക്ക് പീരീഡ് കൂടുതലുള്ള കൃഷി ഈ ഒരു മാസം 10-ാം തീയതി, ഈ മെയ് 10-നുള്ളിൽ നടണം. അത് നമുക്ക് പയറ്, പടവലം, പാവല് അതെല്ലാം നടണം. പീരീഡ് കുറവുള്ളത് വെള്ളരി, ചീര, വെണ്ട അതെല്ലാം നമുക്ക് ഈ മാസം അവസാനം തന്നെ നടണം. കാരണം ഇപ്രാവശ്യം ഓണം നമുക്ക് ഒരു 2 ആഴ്ച നേരത്തെയാണ്.
1: താങ്കൾ പറഞ്ഞു അത് ഈ മാസം എന്തായാലും നമുക്ക് നടാനുള്ള കാര്യങ്ങളെല്ലാം
2: പൂർത്തീകരിക്കണം.
1: അപ്പം ഈ ഓണത്തിന് വേണ്ടിയായിട്ട് സ്പെഷ്യലി നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കൃഷിയാണോ അതോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുവാണോ?
2: അല്ല, ഓണത്തിന് വേണ്ടി നമ്മൾ നേരത്തെ കൂട്ടി അത് തയ്യാറെടുത്തിരിക്കും. കാരണം നമുക്ക് ഓണത്തിന് ആ സമയത്ത് നല്ല വില കിട്ടും. അതുകൊണ്ട് നമുക്ക് ഓണത്തിന് വേണ്ടി തയ്യാറെടുത്ത് നമ്മൾ ചെയ്യും. പിന്നെ സ്ഥിരം പച്ചക്കറിയാണ്. ഈ മെയ്യില് നമുക്ക് കൃഷിഭൂമി കുറെ ഒഴിഞ്ഞു കിട്ടാൻ കണക്കിന് ചെയ്യും. അപ്പം ഓണം കൊണ്ട് നമുക്ക് വിളവ് തീരും. ഓണം കഴിഞ്ഞ് പറഞ്ഞാൽ അടുത്ത വീണ്ടും കൃഷി ഇറങ്ങും. ഇപ്പം നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുഴിവെള്ളം, ചാണകം നേരത്തെ കൊണ്ടുവന്ന് ഇടും. ഇപ്പം ശക്തിയായിട്ടുള്ള പെട്ടെന്നുള്ള മഴയാണ് പെയ്യുന്നത്. അപ്പം നമുക്ക് ആ വിത്ത് ഇടണം, മണ്ണിലിടണം, വിത്ത് പൊടിച്ചു വരാൻ മഴ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ 100 കുഴി നടാൻ ഉദ്ദേശിക്കുകയാണ്. ആ കുഴി ആദ്യം ക്ലിയർ ആക്കും. എന്നിട്ട് ഒരു 10 കുഴി വീതം വെട്ടി ഈ വളവും കൂടെ ഇട്ട് 1 അടിയോ 3/4 അടിയോ ഒയ്ത്തി കൂന കൂട്ടി വെച്ച് വിത്തിടും. വിത്ത് പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിക്കും. തലേ ദിവസം 6 മണിക്ക് വെള്ളത്തിൽ വിത്തിടും. പിറ്റേന്ന് രാവിലെ അതിനെ ഊറ്റി തുണിയിൽ കെട്ടി വെക്കുക. പിന്നെ ആ വിത്ത് ഒരിക്കലും ഉണങ്ങാൻ സംഭവിക്കില്ല, തണലുള്ള അന്തരീക്ഷത്തിൽ വെച്ചിരിക്കുക. 10 കുഴി റെഡിയാക്കി വിത്തിട്ട ഉടനെ നമുക്ക് കടയിൽ നിന്ന് ചെറിയ പ്ലാസ്റ്റിക് കവറ് കിട്ടും. കാപ്പിയോ ഊണോ പുതിയ കറയോ അവർ തരും. ആ കവറ് മയ്യ മണ്ണിൻ്റെ മീതെ ഇട്ട് അല്പം മണ്ണെടുത്തിടും. കാരണം നമ്മൾ എല്ലാ കുഴിയും റെഡിയാക്കി വരുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും നടാൻ പറ്റില്ല. 10 കുഴി റെഡിയാക്കി
1: ഈ വിത്ത് നട്ടിട്ട് അതിന്റെ മേളിൽ ആ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്ത് മണ്ണിട്ടിട്ട്
2: ശക്തിയായിട്ട് നമുക്ക് മഴ പെയ്താലും മണ്ണിന്റെ മീതെ പുറം നനയില്ല, ബാക്കി 4 സൈഡ്. പിന്നെ ഒരു കാര്യം, ഈ 1 അടി ഒഴുത്തി വെക്കുന്നതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് തൈ പൊടിച്ചതിന് ശേഷം അതിന്റെ തടം മൺവെട്ടി കൊണ്ട് മാറ്റണ്ട. കാരണം ഇത് ഒയ്ന്നിരിക്കുകയാണ്. വേനലാണെങ്കിൽ നമ്മൾ ഒയ്ത്തു വെക്കേണ്ട ആവശ്യമില്ല, ഈ മഴ സീസൺ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ 4 സൈഡിലും തടം എടുക്കാതെ തന്നെ വളം ഇട്ട് ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, നമ്മൾ പയറ് വെള്ളരിയൊക്കെ ആണെങ്കിൽ 3 ദിവസം അപ്പൊ അതിന്റെ പതുക്കെ ഒന്ന് പ്ലാസ്റ്റിക് എടുത്തു നോക്കണം. കൂന പൊട്ടി വരയാണെങ്കിൽ അത് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ 4-ന്റെ അന്ന് പൊടിച്ചാലും പൊടിച്ചില്ലെങ്കിലും ആ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റണം. പാവലാണെങ്കിൽ 6 മുതൽ 7 ദിവസം വരെ പാവലും പടവലും, കാരണം അതിന് പീരീഡ് കൂടുതലാണ്.
1: അപ്പൊ ഈ ഒരു രീതി എങ്ങനെയാണ്, നിങ്ങൾ സ്വന്തം കണ്ടുപിടിച്ചാണോ അതോ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: അല്ല, നമ്മൾ സ്വന്തം കണ്ടുപിടിച്ചെന്ന് പറയാൻ സാറേ, നമുക്ക് കൃഷി ഇറക്കുന്ന സമയത്ത് മഴയുടെ ശല്യം കൊണ്ട് അങ്ങോഞ്ഞ് വേറെ വിത്ത് പൊടിക്കും, ബാക്കി വിത്ത് പൊടിക്കില്ല. ആ കുഴി മൊത്തം 2 ആഴ്ച നമുക്ക് പാഴാണ്. പിന്നെ ഒന്നേന്ന് വിത്ത് ഇടണമെങ്കിൽ വീണ്ടും നമ്മൾ ഒന്നേന്ന് ആ കുഴി വെട്ടി ഇളക്കി വിത്ത് കണ്ടെത്തി വരണം. അപ്പൊ നമ്മൾ ഇത്ര രീതിയിൽ കുറച്ച് ചെയ്തപ്പോഴേ നമുക്ക് യാതൊരു പ്രശ്നം, എത്ര മഴ പെയ്താലും ഈ കുഴിയിൽ മോൾ പാകം നനയില്ല, വെള്ളം താഴെ മാത്രം നിൽക്കും. പിന്നെ നമുക്കിപ്പോൾ നാളെ നമ്മൾ കൃഷി ഇറക്കാൻ പോവുകയാണ്, ഇന്ന് നല്ല ശക്തിയായിട്ടുള്ള വേനലാണ്, നമ്മൾ നാളെ വെട്ടുന്ന സമയത്ത് ഈ വിത്തിട്ട് അല്പം വെള്ളവും കൂടെ തളിച്ചിട്ട് പ്ലാസ്റ്റിക് ഇട്ട കുഴിയിൽ എപ്പോഴും ഈർപ്പുണ്ടായിരിക്കും.
1: ഈർപ്പ് അതിൻ്റെ അത് നിൽക്കും, അതേമാതിരി നിൽക്കും. അപ്പോൾ 2 മഴ ഉണ്ടെങ്കിലും പ്രശ്നമില്ല, മഴ ഇല്ലാത്ത സമയത്തിരി വേനലാണെങ്കിലും നമുക്കത് പിടിച്ചു നിൽക്കാൻ സാധിക്കും അല്ലേ? അപ്പൊ ഈ നമ്മൾ വിത്തൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തം കയ്യിൽ വെക്കുന്നതാണോ അതോ ഹൈബ്രിഡ് സീഡ്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങാറുണ്ടോ, എങ്ങനെയാണ്?
2: ഇല്ല, ഹൈബ്രിഡ് ഇതുവരെ വാങ്ങിച്ചിട്ട് നമ്മളെ കയ്യിലുള്ള പാവൽ വിത്തൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ കൂടുതലും കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കും പുതിയ ഇനങ്ങൾ. പ്രീതി പാവലൊക്കെ വരുമ്പോഴും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കും.
1: അപ്പൊ അത് അന്വേഷിക്കുമോ ഇപ്പം ഏതാണ് പുതിയ ഇനം അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ നല്ല ഇനം ഏതാണ്, അതൊക്കെ അന്വേഷിക്കും
2: അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കും.
1: ഈ പച്ചക്കറി വിത്തുകളൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞ മാതിരി ഒന്ന് പൊടിച്ച് വരും, അപ്പോഴും മഴയുടെ സാധ്യതകളുണ്ടല്ലോ, അപ്പം വെള്ളം കെട്ടി നിന്നാലും പ്രശ്നം വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ പരിപാലിക്കുകയോ?
2: തൈ പൊടിച്ചൊരു 3-4 പ്രായത്തിൽ തന്നെ ഈ വെള്ളം എത്ര മഴ പെയ്താലും നമ്മൾ 1 അടി ഒഴുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് താഴെ സൈഡിലേ നിൽക്കുകയുള്ളൂ. പിന്നെ അതിന്റെ താഴെ സൈഡ് പവന്ന് കൊടുക്കും, തടം എടുത്തു കൊടുക്കും, പിന്നെ വളം ഇട്ട് മണ്ണണച്ചു കൊടുക്കുമ്പോഴേ എത്ര വെള്ളം കെട്ടി നിന്നാലും വെള്ളം താഴോട്ട് പിടിച്ചു പോകും.
1: വളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കോഴിവളവും?
2: കോഴിവളമുണ്ട്, ആട്ടിന്റെ വളമുണ്ട്. ആട്ടിന്റെ വളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കണോണ്ട് മണ്ണിലിട്ടാൽ മണ്ണ് പെട്ടെന്ന് സെറ്റ് ആവില്ല. അപ്പൊ മഴ പെയ്താലും വെള്ളം പെട്ടെന്ന് അടിയിലങ്ങ് പിടിക്കും.
1: ഈ രണ്ട് വളം മാത്രമാണ്.

0: പിന്നെ ചാണകം കലക്കി ഒഴിക്കും. പിന്നെ കമ്പോസ്റ്റ് ഉണ്ട്,
1: സ്വന്തമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ടോ?
0: മണ്ണര കമ്പോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ മഴ സീസണിലെന്ന് പറഞ്ഞാൽ നമ്മൾ മൺവെട്ടി കൊണ്ട് നിലത്ത് തൊടുവില്ല, കാരണം ആ പില്ലെല്ലാം പിഴുത് നാല് സൈഡിൽ പച്ചില വളമാക്കിയിടേ ഉള്ളൂ. ഒരു മൂന്ന് ദിവസത്തിലൊരിക്കൽ ആ പിഴുതെല്ലാം ഇടുന്നത്, മൂന്നിൻ്റെ അന്ന് നോക്കും മോൾ സൈഡ് പച്ച കാണും, ആ പച്ച എടുത്ത് തിരിച്ചിടും. അപ്പൊ മഞ്ഞ സൈഡ് മുകളിൽ വരും മൊത്തം പച്ചില,
1: തടത്തിലിടും.
0: അത് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും, പുതയിടുന്നത് പോലെ മൂട്ടിലിടൂല, ഒരു അരയടിയോ മുക്കാലടിയോ ദൂരോട്ട് മാറ്റിയിടുകയുള്ളൂ. കാരണം ഈ പിഴുതിടുന്ന പച്ചലിക്കൊരു സ്വഭാവമുണ്ട്, അത് അഴുകൽ സ്വഭാവമാണ്. മഴയും കൂടെ ആകുമ്പോൾ അത് അഴുകും, അടുത്ത് നിൽക്കുന്ന ചെടിയും പോകും. അപ്പോൾ ചെടിയിൽ തൊടാതെ അല്പം ദൂരോട്ട് വയ്ക്കും, അല്ലെങ്കിൽ വളം എടുക്കുന്ന വേര് ഒരു അരയടി ദൂരെ നിന്നേ എടുക്കുകയുള്ളൂ. ചെടിക്ക് ബലം കൊടുക്കുന്ന വേര് മാത്രമേ മൂട്ടിൽ ഇടുള്ളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം മൂട്ടിൽ വളം ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല, ദൂരെ തന്നെ ചെയ്യണം,
1: കുറച്ച് ദൂരമായിട്ട് തന്നെ ചെയ്യണം. അത് ചെടികളൊക്കെ വളർന്നു വരുമ്പം ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, കീടങ്ങളും രോഗങ്ങളും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: നമുക്കിപ്പം രോഗങ്ങളും കീടങ്ങളും ഇല്ലെങ്കിലും നമുക്ക് ജൈവ വളം ചെയ്യാം. ഇപ്പോൾ സീഡോമോണസ് അത് നമുക്ക് 20 ഗ്രാം 1 ലിറ്ററിന് കലക്കി ചെടിയിൽ അടിച്ചു കൊടുക്കാം.
1: എപ്പോഴാണ് അടിക്കാൻ തുടങ്ങുന്നത്?
0: ഒരു 4 ഇല പ്രായത്തിൽ ചെയ്യാം. രോഗങ്ങൾ ഇല്ലെങ്കിലും അത് ചെയ്യാം, കാരണം അത് രോഗങ്ങളെ ചെറുക്കേണ്ട കഴിവുണ്ട്. ഇലയുടെ അടിവശത്തിന് പമ്പിന് അടിച്ചു കൊടുക്കും, ഒരു 5 ദിവസം 7 ദിവസത്തിലൊരിക്കൽ അടിച്ചു കൊടുക്കും. പിന്നെ വണ്ടിൻ്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഇത് രണ്ടും ചെയ്തിട്ടും നമുക്ക് പന്തലിലെത്തുന്ന സമയത്ത് രോഗങ്ങൾ ഭയങ്കര ഒരു ശല്യം വരെയാണ് കീടനാശിനി പ്രയോഗം ചെയ്യും. കാരണം ഒരു 5 ദിവസം നമ്മൾ ശ്രദ്ധിച്ചാൽ വിളവൊന്നും എടുക്കാതിരുന്നാൽ മതി, 5 ദിവസം കഴിയുമ്പോൾ ആ ചെടിയിലുള്ള കീടനാശിനിയിൽ മാറും. അത് നമുക്ക് പരീക്ഷിച്ച് നോക്കേണ്ടത് കാര്യങ്ങളേ ഉള്ളൂ. ആ ചെടിയിൽ ചെന്ന് നോക്കുമ്പോൾ ചെറിയ പ്രാണികൾ വന്ന് ഇല കടിക്കുകയാണെങ്കിൽ ആ ചെടിയിൽ വിഷമില്ല, നമുക്ക് വിളവെടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോകാം.
1: കീടനാശിനി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പുത്തൻ തലമുറ കീടനാശിനികളൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തോ പഴയ കീടനാശിനി?
0: പഴയത് മാത്രം, നമ്മൾ പുതിയതിലോട്ട് ഇതുവരെ പോയിട്ടില്ല,
1: മാറിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ കർഷകർ ചെയ്യാറുള്ളതുണ്ടല്ലോ ഈ വെളുത്തുള്ളി കാന്താരി മിശ്രിതം, ഇതൊക്കെ ചെയ്യാറുണ്ടോ?
0: പയറിന് ഏറ്റവും ബെസ്റ്റ് ആണ്, പക്ഷേ വൈകുന്നേരം നമുക്ക് അടിക്കാൻ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. കാറ്റുള്ളവ നമ്മൾ ചെയ്യാൻ പാടില്ല, പമ്പിന് സ്പ്രേ ചെയ്യാൻ പറ്റൂല, പമ്പിൽ നൂവി പോലെ ചെയ്യാൻ ഒക്കെയുള്ളൂ. കാരണം ഇവിടെ നിന്ന് അടിച്ചാൽ ദൂരെ വീഴണം, അല്ലെങ്കിൽ നമ്മുടെ മുഖം എല്ലാം നേറും.
1: ഇത് ചെയ്യാറുണ്ട്?
0: ചെയ്യും.
1: ഈ ബിവേറിയ സുഡോമോണാസ് ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ വെക്കുമ്പം ഒത്തിരി നാൾ വെക്കാൻ പറ്റത്തില്ല, ഇതിന്റെ ഒരു സൂക്ഷിപ്പ കാലാവധി ഉണ്ടല്ലോ, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
0: ശ്രദ്ധിക്കും. പുറത്തുനിന്ന് വളം ഡിപ്പോയിലുള്ള വാങ്ങിക്കൂല, കാർഷിക കോളേജിൽ തന്നെ ചെന്ന് വാങ്ങിക്കും. അപ്പൊ നമ്മൾ വിത്ത് വാങ്ങിക്കാൻ കർഷക കോളേജിൽ പോകുമ്പോൾ ഇതും കൂടെ അവിടെ നോക്കിയിട്ടാണ് വരുന്നത്, പീരീഡ് നോക്കി തന്നെ വാങ്ങിക്കും.
1: വാങ്ങിക്കത്തുള്ളൂ അല്ലേ. പിന്നെ കെണികളൊക്കെ ഉപയോഗിക്കാറുണ്ടോ?
0: പഴക്കെണി ഉപയോഗിക്കും. നമ്മൾ വളം ഡിപ്പോയിൽ പോയിട്ട് വാഴയ്ക്കുന്ന മരുന്ന് നിയോഗിക്കുമ്പോൾ അവർ ഒരു പച്ച കളറിലൊരു മരുന്ന് തരും, അല്ലെങ്കിൽ ഒരു ചുവപ്പ് കളർ, അത് കൊണ്ടുവന്ന് പാളയംകുടം പഴം, പാളയംകുടം പഴം തന്നെ വേണം, അതിനാണ് ഒരു പ്രത്യേക മണമുള്ളത്. ഒരു പേപ്പറിൽ അരിഞ്ഞു വയ്ക്കും, അരിഞ്ഞു വെച്ചിട്ട് 2 തരിവീതം എല്ലാ ഈ പഴത്തിൻ്റെ മുകളിലിടും, എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ചിരട്ടയിൽ എല്ലാം എടുത്ത് കമത്തി കമത്തി വയ്ക്കും. ഒന്നിനു മീതെ ഒന്നായിട്ടല്ല, 4 സൈഡും കമത്തി കമത്തി വയ്ക്കും, കെണി തൂക്കും. കെണി തൂക്കുന്ന സമയത്ത് കായീച്ചകളെല്ലാം വീഴും. നമുക്ക് പുറമാ കെണി പുറത്തുനിന്ന് കിട്ടും, പക്ഷെ അതിൽ ആണീച്ച മാത്രമേ വീഴുള്ളൂ.
1: ഇതിലാണെങ്കിൽ എല്ലാ ഈച്ചയും വരും?
0: ഇതിലെല്ലാം വീഴും. നമുക്ക് ആവശ്യം പെണ്ണീച്ച വീഴണം. പെണ്ണീച്ചയാണ് ഇതിൽ കുത്തി മുട്ടയിട്ട് വയ്ക്കുന്നത്, ആ മുട്ട വിരിഞ്ഞ് പുഴു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിലെ കെണി ഇങ്ങനെ ഒരുക്കി തന്നെ വെക്കും. നമുക്ക് 1 സെന്റിൽ 6 എണ്ണം 7 എണ്ണം വെച്ചാൽ മതി.
1: മഴ വരുമ്പോൾ ഇതിന്റെ മേളിൽ ഒരു ഇത് കാണും,
0: ഒരു അടപ്പ് വയ്ക്കും. ഒരു അടപ്പ് നമ്മൾ പ്രത്യേകം മഴ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും വയ്ക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഇത് കിളികൾ വന്ന്
1: കൊത്തരുത്.
0: ആ കൊത്തരുത്,
1: വിഷമാണല്ലോ അല്ലേ?
0: ഓ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഞങ്ങൾ വെക്കും.
1: ഇപ്പൊ പച്ചക്കറി കുറച്ച് വളർന്ന് വരുമ്പം പിന്നെ വളം ചെയ്യാറുണ്ടോ അതിന്റെ ഇടയ്ക്കൊക്കെ?
0: പാവലും പടവലും ഒക്കെ പന്തലിലെത്തുമ്പോൾ ഒരു 4-5 പ്രാവശ്യമെങ്കിലും നമ്മൾ പുളിപ്പിച്ച കടല പുണ്ണാക്കും, ചാണകം ഇതെല്ലാം അവിടെ കലക്കി ഒഴിച്ചു കൊടുക്കും. ചെടി എത്രത്തോളം ശക്തിയിൽ വരും അത്രയ്ക്കും നമുക്ക് നല്ല കായ കിട്ടുകയും ചെയ്യും, നല്ല മുഴുപ്പും കിട്ടും. പയറൊക്കെ കായ്ച്ചു തുടങ്ങിയാൽ നമ്മൾ 5 ദിവസം 6 ദിവസത്തിലൊരിക്കൽ ചെയ്താൽ നമുക്കൊരു 2.5 മാസം വിളവ് ഉറപ്പാണ്.
1: നല്ല വിളവ് കിട്ടും.
0: പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓണം കഴിഞ്ഞു പോയാൽ ഒരു 2 ആഴ്ച പച്ചക്കറി വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്പം നേരത്തെ നമ്മൾ കൃഷി ചെയ്യും, ഓണം കൊണ്ട് തീരും. ഓണം കഴിഞ്ഞിട്ട് വരുന്ന കായകൾ നമുക്ക് വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതെല്ലാം നമ്മൾ വിത്തിന് വേണ്ടി എടുക്കും.
1: അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യും അല്ലേ. ഈ നമ്മൾ ചാണകവും കടല പിണ്ണാക്കും എങ്ങനെയാണ് പുളിപ്പിക്കുന്നത്? ഇത് രണ്ടും മിക്സ് ചെയ്ത് 4-5 ദിവസം വെക്കും.
0: കടല പിണ്ണാക്കും ഒരു 3 ദിവസത്തിന് മുമ്പ് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലോ കുടത്തിലോ ഇട്ട് വെള്ളം വീത്തി കെട്ടി വെക്കും. ചാണകം ഫ്രഷ് ആയിട്ടുള്ള 1-2 ദിവസം പഴക്കമുള്ള ചാണകം കൊണ്ടുവന്നു ഇത് രണ്ടുപറ്റും മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെടി വളർച്ച ഒരു മഞ്ഞളിപ്പിന്റെ ഒരു തോന്നണമെങ്കിൽ അല്പം യൂറിയയും കൂടെ ചേർത്ത് കൊടുക്കും.
1: ഇതിനകത്ത് നിങ്ങൾ ശർക്കര ഇടാറില്ലേ?
0: അതൊന്നുമില്ല, വേറെ ഇത് പുറത്തുനിന്നുള്ള വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്, പിന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല.
1: പിന്നെ ഫിഷ് അമിനോ അതൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
0: ഇല്ല,
1: അതൊന്നും ചെയ്യാറില്ല. സ്ഥലം അധികമുണ്ട്, നമ്മുടെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ധാരാളമായിട്ട് തോന്നിയിട്ടുണ്ട്.
0: ചെടിക്ക് നമ്മൾ പച്ചില ഒരുപാട് കൊടുക്കും, പുതയിടും. കാരണം ഈ നമ്മുടെ കൃഷി സ്ഥലത്തിന് ആവശ്യത്തിലധികം കിട്ടും. പിന്നെ എനിക്ക് ചെമ്പരത്തി നട്ടിട്ടുണ്ട്, ചെമ്പരത്തിയിൽ ഇലയൊക്കെ 1/3 ഒരു വളമാണ്. ഈ മുഞ്ഞ പോലുള്ളത് എത്ര നമ്മൾ എടുത്തു മാറ്റിയാലും പോകാത്തതിന് ഈ ചെമ്പരത്തിയുടെ ചാറിൻ്റെ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ അത് മാറി.

0: കിട്ടും.
1: ചെമ്പരത്തിയിലെ
0: ഇല നമ്മൾ വെള്ളത്തിയിടും, ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് അതിനെ പുഴിഞ്ഞ് തോർത്തിന് അരിച്ചിട്ട് വീണ്ടും അരിപ്പിനരിച്ച് പമ്പിന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇളവി മാറാത്ത മുന്നേ ഇളവി മാറും.
1: അപ്പം ചെമ്പരത്തിയുടെ ആ ഒരു ലാഭവും കൂടെ ഉണ്ടല്ലേ.
0: പിന്നെ അത് പോയിട്ട് ഒരു ബക്കറ്റിൽ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന പച്ചിലകൾ, പൂച്ചെടി, പെരുവേലം, മുരിക്കിൻ്റെത്, ഇലവ്, ഇങ്ങനെയുള്ള ഇല എല്ലാം വെള്ളത്തിയിട്ട് വച്ചിരിക്കും. കാരണം ഒരുപാട് മൂലകങ്ങൾ അതിലുണ്ട്. കളപ്പയറിൻ്റെ ഇല, ഇതെല്ലാം കൂടെ ഇട്ട് വയ്ക്കും. ഈ ചാണകം കടലപ്പിണ്ണാക്ക് ഒഴിക്കുന്ന സമയത്ത് അതിൽ നിന്നും കൂടെ 2 കപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കലക്കി ഒഴിച്ചു കൊടുക്കും.
1: നല്ല ശക്തി കിട്ടും ചെടികൾക്ക്,
0: നല്ല ശക്തി വരെ രോഗങ്ങളൊന്നും വരൂല.
1: ഡൊമിനിക്ക്, ഈ ചെമ്പരത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നത്, താങ്കള് ചെമ്പരത്തി വെച്ചൊരു വേലി മാതിരി താങ്കൾ കെട്ടിയിട്ടുണ്ട്, പന്നി ശല്യം ഒഴിവായിട്ടുണ്ടെന്ന്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതിപ്പോഴും അതേമാതിരി പോകുന്നുണ്ടോ?
0: അതെ, എൻ്റെ ഒരാൾ പൊക്കത്ത് നമുക്ക് വെട്ടിവിടാൻ കണക്കിന് ചെമ്പരത്തി മൊത്തം എൻ്റെ കൃഷിസ്ഥലത്ത് 4 ചെടി വേലിയായിട്ട് ഉപയോഗിക്കുകയാണ്. 4 വർഷം കൊണ്ട് പന്നി കയറുന്നില്ല. അപ്പം നമുക്ക് മരിച്ചിന് കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മരിച്ചിനി അങ്ങനെ കൃഷി ചെയ്ത് 1 വർഷം കൊണ്ട് വിളവെടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് മാർക്കറ്റ് കൊണ്ടുപോകാൻ മരിച്ചിന് 40 രൂപ കിട്ടും, അവർ പുറത്ത് 45-50 രൂപയ്ക്ക് വിൽക്കും.
1: അപ്പോൾ ഈ ചെമ്പരത്തി നടുമ്പം പന്നി അകത്തോട്ട് വരുന്നേയില്ല, അത്
0: വരമ്പിൽ കൂടെ നടന്നു പോയാലും ഈ ചെമ്പരത്തി മറികടന്ന് ഇതുവരെ അകത്ത് കയറിയിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് കുറേ പേര് പരിപാടി കേട്ട് വന്ന് ഒരുപാട് പേര് ചെമ്പരത്തി കമ്പ് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയി, ചെയ്തിരിക്കുന്ന രീതിയെല്ലാം കണ്ട് മനസ്സിലാക്കി കൊണ്ടുപോയി. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കയർ കെട്ടി കറക്റ്റ് ലെവലിനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചെമ്പരത്തി താറുമാറാ വരും. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇടിച്ചു വിടും. 5 ദിവസം, 7 ദിവസം, 10 ദിവസം, മഴ സമയമൊക്കെ ആണെങ്കിൽ 10 ദിവസം, അല്ലെങ്കിൽ നമുക്കൊരു 20 ദിവസത്തിലൊരിക്കൽ ഇല ഒന്ന് കോതി വിടും. ഈ ഇലയാണ് വീണ്ടും പച്ചക്കറിക്ക്
1: വളമായിട്ടെടുക്കുന്നത്.
0: പിന്നെ പന്നി മാത്രമല്ല, പുറത്തുനിന്ന് ഒരാൾ മോട്ടിക്കാൻ വന്നാലും കയറാൻ പറ്റില്ല, അത്രയ്ക്കും ചെമ്പരത്തി അങ്ങ് ഞെരുങ്ങി നിൽക്കുകയാണ്.
1: അപ്പം ഇത് കണ്ടിട്ട് മറ്റേ ആൾക്കാർ ഇതേമാതിരി ചെയ്യുന്നുണ്ട്?
0: ഒരുപാട് പേര് വന്നു ഇത് വന്ന് നോക്കി കണ്ടതിന് ശേഷം കമ്പ് വാങ്ങിച്ചുകൊണ്ട് പോയി. നമ്മളവിടെ മരിച്ചിന് കൃഷി ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് അതിശയമാണ്, കാരണം ഇതിനകത്ത് കയറണില്ലെന്ന് അറിയാം. കാരണം നമ്മൾ സോളാർ ഇട, ഷീറ്റിട, എന്ത് ചെയ്താലും മരിച്ചിനിയുടെ നട്ട് 3 മാസം കഴിയുന്ന സമയത്ത് ആ ഒരു കിഴങ്ങിൻ്റെ മണം അടിക്കുമ്പോഴായിരിക്കും പന്നി അതിൽ കയറിയിരിക്കും.
1: എങ്ങനെയും കയറും,
0: ഇങ്ങനെ മോളിൽ കൂടെ ഒക്കെ ചാടും. സോളാർ ഇട്ടിരുന്നാലും മോളിൽ കൂടെ ചാടും, കാരണം നമുക്കൊരു 3 വരി കമ്പി ഇടാൻ പറ്റുള്ളൂ സോളാറിൽ. പിന്നെ അത് പോയിട്ട് പകല് കയറും, പകല് ഈ സോളാറിലെ കറണ്ട് ഇല്ല, പകൽ സംഭരിച്ച് വെച്ചിട്ട് രാത്രിയാണ് തിരിച്ചു. അതുകൊണ്ട് സന്ധ്യയ്ക്കും വരും, ഇതിൻ്റെ കൂടെ അകത്ത് ചാടും, അതേപോലെ തിരിച്ചും പുറത്തിറങ്ങി പോകും.
1: അപ്പൊ ഈ ചെമ്പരത്തി വന്നതുകൊണ്ട് ആ ഒരു പ്രശ്നമേ ഇല്ല,
0: ഇതുവരെ ഒരു ശല്യമില്ല.
1: മരിച്ചീനി നല്ലപോലെ ചെയ്യുന്നുണ്ട്,
0: വിളവെടുക്കാനും തുടങ്ങി.
1: വാഴ കൃഷി ഉണ്ടല്ലോ താങ്കൾക്ക്?
0: ആ വാഴയുണ്ട്, ഇപ്പം കുറച്ച് യാത്ര നട്ടിട്ടുള്ളൂ. നേരത്തെ നമുക്ക് ശരിക്കും യാത്ര ഉണ്ടായിരുന്നു, സ്ഥിരം വാഴയായോണ്ട് മണ്ണിന് പരുവം കിട്ടാൻ വേണ്ടി ഇപ്പം മരിച്ചിന് കൃഷി ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു 2 കൃഷികൾ നമ്മളതിൽ ചെയ്യും, എന്നാലും ആ വാഴത്തേടെ വളമെല്ലാം ഈ മരിച്ചിനിക്ക് ഒരു വളവും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ വളമുണ്ട്. ഇനി ഈ മരിച്ചിന് പിഴുത ഉടനെ നമ്മളവിടെ വീണ്ടും മലക്കറ കൃഷി ചെയ്യും.
1: അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വാഴ കൃഷി,
0: അത് രണ്ട് വീണ്ടും വാഴ വയ്ക്കും. ഞങ്ങൾ ഇതുവരെ രക്ഷപ്പെട്ട് പെയ്യത് മരിച്ചിനിയിലാണ്. ഞാൻ മാത്രമല്ല ഒരുപാട് കർഷകർ, കാരണം നമുക്ക് കൃഷി ഇറക്കുന്ന സമയത്തുള്ള ചിലവും വിളവെടുക്കുന്ന സമയത്തുള്ള ചിലവേ ഉള്ളൂ, ഇടയ്ക്കൊന്നും ചിലവില്ല. അപ്പം നമുക്ക് ലാഭമുള്ള ഒരു കൃഷിയായിരുന്നു. ഈ പന്നി ശല്യം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു നഷ്ടം വന്നത്. എല്ലാ കർഷകരും വീണ്ടും തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്
1: മരച്ചീനി
0: കൃഷിയിലോട്ട്.
1: നിങ്ങളുടെ ആ വിദ്യ ഉപയോഗിച്ചാൽ പന്നിയെ നമുക്ക് ഈസി ആയിട്ട് മാറ്റി നിർത്താനുള്ള ഒരു അവസരവും കിട്ടിയിട്ടുണ്ട്. ഡൊമിനിക് ജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
0: നന്ദി.
2: ഓണ വിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി. തിരുവനന്തപുരം നെടുമങ്ങാട് ചീരാങ്കോടുള്ള ശ്രീ എൽ ഡൊമിനിക്കുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീ ഡൊമിനിക്കിന്റെ ഫോൺ നമ്പർ പറയാം. 9605 1571518.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിൻ്റെ നിറം അടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്കു വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ള് വിത്തിൻ്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോടെ പിഴുതെടുത്ത് കായകൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിൻ്റെ കായകൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ്

0: കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴിവളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കളനിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആകിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൗകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകൾ ഉണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങ് വെച്ച് കെട്ടണം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക്

0: മുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടു കൊടുക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ പച്ചക്കറികളിൽ വെള്ളീച്ച, മീലിമുട്ട, പച്ചത്തുള്ളൻ മുതലായ പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം തളിക്കുക.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഉത്തരം, മണ്ണാഴം കുറഞ്ഞതും വളരെ ഉറച്ചു കിടക്കുന്നതുമായ സ്ഥലങ്ങളിൽ 75 സെന്റിമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികളാണ് എടുക്കേണ്ടത്. എന്നാൽ 1 മീറ്ററോ അതിലേറെയോ മണ്ണാഴമുള്ള സ്ഥലങ്ങളിൽ കൂടത്തൈകൾ ഇറക്കി വയ്ക്കാൻ മാത്രം വലിപ്പമുള്ള ചെറിയ കുഴികളെടുത്ത് തൈകൾ നട്ടാൽ മതി.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: സമ്മതിക്കുന്നു.
1: ഇനി ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 25,800 രൂപ, വടകര 25,600 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 14,200 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 4,200 രൂപ, നാളികേരം 1,000, പാലക്കാട് 24,000 രൂപ, പൊന്നാനി 18,000 രൂപ, കോഴിക്കോട് 17,120 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 5,800 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 24,800 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000, പാലക്കാട് 3,600 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 9,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 38,200 രൂപ, പുതിയത് 38,200 രൂപ, മാനന്തവാടി പഴയത് 36,000 രൂപ. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 35,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 66,500 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 27,500 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് മാനന്തവാടി പുതിയത് 7,000 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,300 രൂപ, മാനന്തവാടി 2,500 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,600 രൂപ. ശർക്കര ക്വിൻ്റലിന് മാനന്തവാടി പാണ്ടി 5,300 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,000 രൂപ, കോഴിക്കോട് 11,800 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ

110 രൂപ. മാനന്തവാടി ലഗോൺ 620 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 4200 രൂപ, മാനന്തവാടി 3800 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4420 രൂപ, കോഴിക്കോട് 4300 രൂപ, മാനന്തവാടി 4350 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16000 രൂപ, മാനന്തവാടി 16000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 2300 രൂപ, മഞ്ചേരി 2200 രൂപ, മാനന്തവാടി 3000 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18000 രൂപ, പാലക്കാട് മട്ട 4700 രൂപ, ബോധന 3600 രൂപ. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18400 രൂപ, മട്ട 4600 രൂപ, കുറുവ 4200 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4600 രൂപ, പൊന്നി 3700 രൂപ, പാലക്കാടൻ ചയ 4600 രൂപ, ബോധന 3700 രൂപ. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4800 രൂപ, AST 4000 രൂപ, പൊന്മണി 4000 രൂപ, വെള്ളപ്പൊന്നി 6000 രൂപ. കടല ക്വിൻ്റലിന് മാനന്തവാടി 7000 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2500 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്തവില നിരവാള ബുള്ളറ്റിൻ. കാലാവസ്ഥ: കേരളത്തിലും ലക്ഷദ്വീപിലും ചിലയിടങ്ങളിൽ മഴ പെയ്തു. അങ്ങാടിപ്പുറത്ത് 5 സെന്റിമീറ്ററും നെയ്യാറ്റിൻകര, കൊല്ലം, കുമരകം എന്നിവിടങ്ങളിൽ 2 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ പകൽ താപനില 35.1 ഡിഗ്രി സെൽഷ്യസ് കണ്ണൂർ എയർപോർട്ടിൽ രേഖപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. 1998 May 11 പൊഖ്റാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി എത്രത്തോളം അചഞ്ചലമാണെന്ന് ഈ പരീക്ഷണങ്ങൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: 11 May 1998 പോഖ്റാൻ പരമാണു പരീക്ഷണം 11 May

0: तीन परमाणु परीक्षण किए हमारे वैज्ञानिकों ने भारत के सामर्थ्य को, भारत की क्षमता को वैज्ञानिकों ने दुनिया के सामने रखा।
1: ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുതുക്കിപ്പണിത് 75 വർഷം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് നടന്ന സോമനാഥ് അമൃത് പർവ് ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും എൽ പി ജി ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോണോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, കെ റാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 എൽ പി ജി സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു.
2: माननीय प्रधानमंत्री जी ने देश के सभी लोगों से आग्रह किया है कि पेट्रोल और डीजल की खपत कम करें, जहां भी संभव हो मेट्रो और सार्वजनिक परिवहन का उपयोग करें, कार पूलिंग का विकल्प चुनें, रेलवे एज अ मोड ऑफ ट्रांसपोर्टेशन फॉर गुड्स को प्रेफर करें और जहां भी संभव हो इलेक्ट्रिक वाहनों का उपयोग बढ़ाएं.
1: പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51%-ത്തിലധികം വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. കെ പി സി സി മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്നും ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സമ്മേളനത്തിൽ പ്രോടേം സ്പീക്കർ എം വി കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണത്തിനുള്ള ഭൂമി 45 ദിവസത്തിനുള്ളിൽ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_ TVM X ഹാൻഡിലും

0: ലഭ്യമാണ്.
1: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളം VBG റാംജി നടപ്പാക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വേതനം തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് ആഴ്ചതോറും നേരിട്ട് കൈമാറും. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭ്യമാക്കുന്നതുവരെ നിലവിലുള്ള MGNREGA തൊഴിൽ കാർഡുകൾ സാധുവായി തുടരും. കാർഡുകളില്ലാത്ത തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തുടരാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1st സ്ഥാനം നിലനിർത്തി ഇന്ത്യ. റേറ്റിംഗ് 119 നിന്നും 118 കുറഞ്ഞിട്ടുണ്ട്. 113 പോയിന്റുമായി ന്യൂസിലാൻഡാണ് 2nd സ്ഥാനത്ത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമത്താവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ AN പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വൈസ് അഡ്മിറൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. കേരളത്തിലടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി കോഴിക്കോട്. എവർഗ്രീൻ ട്വേറ്റ്സ് യുഗ്മഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഈ പരിപാടിയിൽ ആദ്യം യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം 1 നമ്മൾ. രചന ബിച്ചു തിരുമല. സംഗീതം ഇളയരാജ.

ചിത്രം ബാച്ചിലർ പാർട്ടി. ശ്രേയ ഘോഷാൽ, നിഖിൽ മാത്യു എന്നിവർ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രാഹുൽ രാജ്.

ചിത്രം ഊമ പെണ്ണന് ഉരിയാട പയ്യൻ. യേശുദാസും സുജാതയും പാടിയ ഗാനം. രചന യൂസഫലി കച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: നിങ്ങൾ കേട്ടത് എവർഗ്രീൻ ഡ്യുവറ്റ്സ്, യുഗ്മഗാനങ്ങൾ.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
2: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
3: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
0: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനങ്ങൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും ഭരതനും ചേർന്നൊരുക്കിയ ചിത്രപാടിയ ഗാനമാണ് ആദ്യം. പടം കേളി.

ചിത്രം സ്നേഹവീട്, ശ്രേയ ഘോഷാൽ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഇളയരാജ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി, അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന് 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC/ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് മാർച്ച് 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്.

0: അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത്, ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ, ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിന്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെൻറ്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൗകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൗകര്യവും കാർപൂളിങ്ങും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണയ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്നും പെട്രോളിയം മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51% വളം രാജ്യത്ത് സ്റ്റോക്ക് ഉണ്ടെന്ന് രാസവള മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റ്

0: മാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126-അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നാളെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ മഴ ശക്തിപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശം. ടൌണിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. പേരാമ്പ്ര കൂത്താളി മേഖലകളിൽ കാറ്റിൽ മരം വീണ 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകളുണ്ടായി. ഫയർഫോഴ്സ് തടസ്സങ്ങൾ നീക്കം ചെയ്തു. നാദാപുരത്ത് മഴയിലും കാറ്റിലും 5 ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. കല്ലാച്ചി ടൌണിലും വെള്ളക്കെട്ടുണ്ടായി. ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 12-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി രാജലക്ഷ്മി പാടിയത് ചിത്രം ജനകൻ.

0: Madhya Maharashtra, Marathwada, Rajasthan and West Madhya Pradesh tomorrow. Meanwhile, heavy rainfall is likely to prevail over Assam, Meghalaya, sub-Himalayan West Bengal and Sikkim during the next 2 days. In Delhi NCR, cloudy skies are expected over the national capital tomorrow. On to sports. In cricket, India continues to hold the number one position in the latest ICC men's ODI team rankings following the annual update released today. India's rating slipped by 1 point from 119 to 118. New Zealand is on the second position, gaining 2 points to move up to 113. Australia stayed at the third spot with an unchanged rating of 109. The biggest movement inside the top five came from South Africa, which climbed above Pakistan to move into the fourth place. And in IPL cricket, Punjab Kings were 180 for 2 in 11.3 overs against Delhi Capitals in Dharamsala when reports last came in. Earlier, Delhi Capitals won the toss and opted to bowl. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls upon citizens to unite to ease burden on national resources, terms West Asia conflict one of decades' biggest crises. Government assures no shortage of petroleum as the country holds 60-day stock of crude oil and natural gas and 45 days of LPG. Centre notifies implementation of Viksit Bharat G. Ramji Act from 1st of July. BJP leader Himanta Biswa Sarma set to take oath as Assam Chief Minister tomorrow, marking NDA's third consecutive term in the state. IMD forecast heat wave conditions over Gujarat, central Maharashtra, Rajasthan and west Madhya Pradesh tomorrow. And in cricket, India retained top spot in men's ODI team rankings. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഒരു പ്രഭാഷണം കേൾക്കാം ഇന്ന്. ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ. സംസാരിക്കുന്നത് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രാധ്യാപകൻ രാജു ജേക്കബ്.
2: 1914 ജൂലൈ 28 ആസ്ട്രിയ സെർബിയക്കെതിരെ പ്രഖ്യാപിച്ച യുദ്ധം ഒരു ആഗോള യുദ്ധമായി പരിണമിക്കുകയായിരുന്നു. റഷ്യ സുഹൃത് രാജ്യമായ സെർബിയയുടെ സഹായത്തിനെത്തി. ജർമ്മനി ഓസ്ട്രിയയെ പിന്തുണച്ചു. ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, തുർക്കി എന്നീ രാജ്യങ്ങൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് സെർബിയ, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവരും നിലയുറപ്പിച്ചപ്പോൾ അതൊരു ആഗോള യുദ്ധമായി മാറി. എന്തായിരിക്കാം ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയും തുടർന്ന് ലോക ധ്രുവീകരണത്തിനും മഹായുദ്ധത്തിനും കാരണമായിട്ടുണ്ടാവുക? യുദ്ധപൂർവ വർഷങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വിഷയങ്ങൾ എങ്ങനെയൊക്കെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണമായെന്ന് പരിശോധിക്കാം. പുതിയ ദേശീയത്വം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി യൂറോപ്യൻ ദേശീയത്വം അസഹിഷ്ണുതയുടെയും അക്രമത്തിൻ്റേതുമായി. ഈ തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ്, പാൻ ജർമ്മൻ, റിവെഞ്ച് മൂവ്മെൻറ്റ് എന്നിവ. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിന് റഷ്യ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് മൂവ്മെൻറ്റ്. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലുമുള്ള ജർമ്മൻ വർഗക്കാരെ ഏകോപിപ്പിക്കുകയായിരുന്നു പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം. 1871 ജർമ്മനി ഫ്രാൻസിൽ നിന്നും കൈവശപ്പെടുത്തിയ അൽസേയ്സ് ലോറെയ്ൻ പ്രദേശങ്ങൾ തിരികെ പിടിക്കുകയായിരുന്നു റിവെഞ്ച് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. സാമ്രാജ്യത്വം. മറ്റൊരു രാജ്യത്തിൻ്റെ ദേശീയവും രാഷ്ട്രീയവുമായ അവകാശങ്ങളെ ധ്വംസിക്കുന്ന അതിരുകവിഞ്ഞ ദേശീയതയാണ് സാമ്രാജ്യത്വം. വ്യാവസായിക വിപ്ലവമായിരുന്നു സാമ്രാജ്യത്വ മത്സരങ്ങൾക്ക് കാരണം. അസംസ്കൃത പദാർത്ഥങ്ങളും നിർമ്മിത വസ്തുക്കളും വിറ്റഴിക്കുവാനുള്ള കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ വ്യവസായ വിപ്ലവ ഫലമായിരുന്നു. കോളനികളും സ്വാധീന മേഖലകളും സംരക്ഷിത പ്രദേശങ്ങളും സ്ഥാപിക്കാനുള്ള തീവ്രശ്രമങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കലുഷിതമാക്കി. ഇത് പലപ്പോഴും രാജ്യങ്ങളെ യുദ്ധത്തിൻ്റെ വക്കുവരെ എത്തിക്കുകയും ചെയ്തു. സാമ്രാജ്യത്തെ വ്യാപനം കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥയെ തകർത്തു. ഭരണവ്യവസ്ഥയും നിയമങ്ങളും അട്ടിമറിക്കപ്പെട്ടു. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണമായിരുന്നു സൈനിക സഖ്യങ്ങൾ. ആയിരത്തി

1982 ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി ചേർന്ന് ത്രികക്ഷി സഖ്യത്തിനെതിരെ. പിൽക്കാലത്ത് ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ത്രികക്ഷി സൗഹാർദ്ദം രൂപീകരിച്ചു. ഇത് രാജ്യങ്ങൾക്കിടയിൽ വിദ്വേഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും ആയുധപന്തയത്തിന് കാരണമാവുകയും ചെയ്തു. അന്താരാഷ്ട്ര അരാജകത്വം. നിയമസമാധാനം പാലിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് അരാജകത്വം. ലോകയുദ്ധത്തിന് തൊട്ടു മുൻപുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതിയും അതുതന്നെയായിരുന്നു. ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ അഭാവത്തിൽ ഏത് രാജ്യത്തിനും തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാവുന്ന നില വന്നു. ചെറിയ പ്രശ്നങ്ങൾ പെരുപ്പിച്ചു കാട്ടിയും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും പത്രങ്ങളും യുദ്ധജ്വരം വളർത്തി. പെട്ടെന്നുള്ള കാരണം, 1914 സരാജുവോ പ്രതിസന്ധിയായിരുന്നു യുദ്ധത്തിനുള്ള പെട്ടെന്നുള്ള കാരണം. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മൻ പിന്തുണയോടെ ഓസ്ട്രിയയും ശ്രമിച്ചു വരികയായിരുന്നു. അപ്രതീക്ഷിതമായി 1914 ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡ് ബോസ്നിയൻ തലസ്ഥാനമായ സരാജുവോയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഇതേ തുടർന്ന് ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് സഖ്യരാഷ്ട്രങ്ങൾ ഓരോന്നും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വരികയും ഇത് ഒന്നാം ലോകമഹായുദ്ധമായി പരിണമിക്കുകയും ചെയ്തു. ചരിത്രം അന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത ക്രൂരതയോടുകൂടിയാണ് ഇരു ചേരികളും പോരാടിയത്. ശാസ്ത്രത്തിൻ്റെ സകല കഴിവുകളും മനുഷ്യഹത്യയ്ക്ക് ഉപയോഗിക്കപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി ആകാശം അടർക്കളമായതും വിഷവായു മനുഷ്യനെതിരെ ഉപയോഗിക്കപ്പെട്ടതും ഈ യുദ്ധത്തിലാണ്. നശീകരണ കലയ്ക്ക് ടാങ്ക് എന്ന യുദ്ധ രാക്ഷസൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതും ഒന്നാം ലോകയുദ്ധത്തിലായിരുന്നു. ഉഗ്ര വിസ്ഫോടന ശേഷിയുള്ള ഷെല്ലുകൾ പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ഒരേപോലെ നാശകൂമ്പാരങ്ങളാക്കി. യുദ്ധം 1918 അവസാനിച്ചു. പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. 1919 പാരീസ് സമാധാന സമ്മേളനം ചേർന്നു. ജർമ്മനിയെയും മറ്റ് പരാജിത രാജ്യങ്ങളെയും ഒഴിവാക്കി സഖ്യകക്ഷികൾ സന്ധി വ്യവസ്ഥകൾ തയ്യാറാക്കി. യുദ്ധനേട്ടങ്ങൾ വിജയികൾക്കുള്ളതാണ് എന്നതായിരുന്നു ഉടമ്പടികളുടെ അടിസ്ഥാനം. ഭീഷണിക്ക് വിധേയമായാണ് ജർമ്മനി വേഴ്സായി ഉടമ്പടി ഒപ്പുവെച്ചത്. അടിച്ചേൽപ്പിക്കപ്പെട്ട സന്ധി പ്രകാരം ജർമ്മനിക്ക് യുദ്ധക്കുറ്റം ഏൽക്കേണ്ടി വന്നു. യുദ്ധനഷ്ടപരിഹാരമായി $38 ബില്യൺ സഖ്യരാഷ്ട്രങ്ങൾക്ക് നൽകേണ്ടിയും വന്നു. പുത്രികാരാജ്യങ്ങൾ എല്ലാം തന്നെ ജർമ്മനിക്ക് നഷ്ടമായി. കൂടാതെ ജർമ്മനി നിരായുധീകരിക്കപ്പെടുകയും ജർമ്മൻ സൈന്യം ഒരു പോലീസ് സേനയായി തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. പാരീസ് സമാധാന സന്ധി ഒട്ടേറെ വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുണ്ട്. ഇത് യൂറോപ്പിനെ തുണ്ടുകളാക്കിയെന്നും പരിഹരിച്ചതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ആക്ഷേപമുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ വിത്തുകൾ പാരീസ് ഉടമ്പടിയിൽ തന്നെ അടങ്ങിയിരുന്നു. എന്നാൽ വൈകല്യങ്ങൾ എന്തുതന്നെയായിരുന്നാലും ദേശീയത്വം, സ്വയം നിർണയാവകാശം, പ്രജായത്വ ഭരണം എന്നിവയ്ക്ക് വലിയൊരു നേട്ടമായിരുന്നു പാരീസ് സമാധാനം. ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിൻലാൻഡ്, എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, ഹംഗറി, യുഗോസ്ലോവിയ എന്നീ പുതിയ രാജ്യങ്ങൾ ഉദയം ചെയ്തു. ഒന്നാം ലോകയുദ്ധത്തിൻ്റെ മറ്റൊരു പ്രധാന ഫലമായിരുന്നു സർവരാഷ്ട്ര സഖ്യ രൂപീകരണം. വിനാശകരമായ യുദ്ധത്തിൻ്റെ ഒരു ആവർത്തനത്തിനെതിരെ ജാഗരൂകരായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ആയിരുന്നു സർവരാഷ്ട്ര സ്ഥാപനം. പരാജിത രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് റഷ്യയും സമിതിയിൽ അംഗങ്ങളായിരുന്നില്ല. പരമാധികാരമോ ബലപ്രയോഗത്തിനുള്ള ശക്തിയോ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ പോരായ്മയും സർവരാഷ്ട്ര സഖ്യത്തിനുണ്ടായിരുന്നു. രണ്ട് മഹായുദ്ധങ്ങൾക്കിടയിലെ ലോകം. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലെ ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾ ശക്തിപ്പെട്ടു. ഇറ്റലിയിൽ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസവും ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസിസവും അധികാരമുറപ്പിച്ചു. ജനാധിപത്യത്തോടും സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുമുള്ള എതിർപ്പ്, തീവ്ര ദേശീയത, സൈനിക സ്വച്ഛാധിപത്യം, എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, കല, സാഹിത്യം, വിദ്യാഭ്യാസം എന്നിവയിലൂടെയുള്ള ആശയപ്രചരണം, ഇവ ഈ ഭരണകൂടങ്ങളുടെ പ്രത്യേകതകളായിരുന്നു. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി പുരാതന റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം സ്വപ്നം കണ്ടു. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗം സ്വീകരിക്കുകയും ബ്ലാക്ക് ഷർട്ട് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിർസ്വരങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പത്രമായ അവന്തിയുടെ പത്രാധിപർ എന്ന നിലയിൽ ഏകാധിപത്യത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായി നിലപാട് സ്വീകരിച്ചു വന്ന മുസോളിനി യുദ്ധാനന്തരം

തികഞ്ഞ ഫാസിസ്റ്റ് ആയിത്തീർന്നത് ചരിത്രത്തിലെ വൈരുദ്ധ്യങ്ങളിലൊന്നായി. ജീവശാസ്ത്രപരമായ ഒരു അനിവാര്യതയാണ് യുദ്ധം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. നാസിസം. ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പായിരുന്നു നാസിസം. ദേശസ്നേഹത്തെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ തരത്തിലും നിഷേധാത്മക ദർശനങ്ങളാണിവ. വിദ്വേഷമാണ് അവയുടെ മനഃശാസ്ത്രപരമായ അടിസ്ഥാനം. ആര്യന്മാരുടെ വംശപരമായ ശ്രേഷ്ഠതയെന്ന സിദ്ധാന്തത്തിനുമേലാണ് നാസിസം ഉത്ഭവിച്ചത്. ആര്യന്മാരിൽ കൂടുതൽ ശ്രേഷ്ഠരത്രേ ജർമ്മൻകാർ. സംസ്കാരത്തിൻ്റെയും പുരോഗതിയുടെയും ഏക ഉറവിടമായ ജർമ്മൻ വർഗത്തിൻ്റെ ശുദ്ധി വീണ്ടെടുക്കണം. ഹീനതയുടെയും സ്വാർത്ഥതയുടെയും പര്യായമായ ജൂതരും കമ്മ്യൂണിസ്റ്റുകളുമാണ് ജർമ്മനിക്ക് ഒന്നാം ലോകയുദ്ധത്തിൽ തിരിച്ചടിക്ക് കാരണമായത്. ഇക്കാരണങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്തുന്നതിനും ജൂതവംശത്തെ ഉന്മൂലനം ചെയ്യുന്നതിനും ഹിറ്റ്ലർ ശ്രമിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ 10,000 കൊല ചെയ്യപ്പെട്ടു. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് പ്രശസ്തമായ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പുകൾ. ജർമ്മൻ ജനതയുടെ വികാരങ്ങളെ ഇത്രയേറെ ചൂഷണം ചെയ്ത ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇതിന് ഹിറ്റ്ലറുടെ ഉപകരണം ഡോക്ടർ ഗോബൽസ് ആയിരുന്നു. നാടകീയതയിൽ സാധാരണ ജനങ്ങൾക്കുള്ള ഭ്രമം അദ്ദേഹം ശരിക്കും മുതലെടുത്തു. യൂണിഫോമും കൊടിയും ബാനറും ബാഡ്ജും ദേശഭക്തി ഗാനങ്ങളും പ്രസംഗങ്ങളും കൊണ്ട് നാസി പ്രചരണം ജനങ്ങളുടെ മനസ്സ് നിറച്ചു. 100 പത്രമാസികകളും നാസിസത്തിൻ്റെ സ്തുതി പാഠകരായി. 2nd World War. 1939 September 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. തുടർന്ന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും 2nd World War തുടക്കമാവുകയും ചെയ്തു. 1940 ഇറ്റലി ജർമ്മനിയുടെ ഭാഗം ചേർന്ന് യുദ്ധത്തിൽ പ്രവേശിച്ചു. ബ്രിട്ടീഷ് അമേരിക്കൻ താവളങ്ങളിൽ ബോംബ് വർഷിച്ചുകൊണ്ട് ജപ്പാനും സഖ്യശക്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ജപ്പാൻ്റെ പേൾ ഹാർബർ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയുടെ യുദ്ധപ്രവേശനം ലോകയുദ്ധത്തിന് ആഗോള സ്വഭാവം നൽകി. അങ്ങനെ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി തുടങ്ങിയവ ഒരു ഭാഗത്തും അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ ലോകശക്തികൾ മറുവശത്തും അണിനിരന്നു. അമേരിക്കയുടെ വരവ് യുദ്ധം സഖ്യരാഷ്ട്രങ്ങൾക്ക് അനുകൂലമാക്കി. ജർമ്മനിയും ഇറ്റലിയും കീഴടങ്ങി. മുസോളിനി വധിക്കപ്പെട്ടു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. 1945 August ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചതോടെ ജപ്പാൻ സമ്പൂർണമായി കീഴടങ്ങി. 2nd World War ദൂരവ്യാപകമായ ഫലങ്ങളാണുണ്ടായത്. 10,00,000 ആളുകൾ കൊല്ലപ്പെട്ടു. ലോകസമ്പദ്വ്യവസ്ഥ താറുമാറായി. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകശക്തികളായി. ലോകസമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കപ്പെട്ടു. കലാ സാഹിത്യ രംഗങ്ങളിൽ ലോകയുദ്ധം മുഖ്യ പ്രമേയമായി ധാരാളം കൃതികളുണ്ടായി. പാബ്ലോ പിക്കാസോയുടെ ഗുർണിക്ക, ഹെമിങ്വേയുടെ നോവൽ മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നിവ യുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ്. പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദയുടെ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട് എന്നീ ചിത്രങ്ങളും ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നിവയും ലോകയുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. ലോകയുദ്ധം പുതിയൊരു ലോകക്രമത്തിന് രൂപം നൽകി. പ്രബല ശക്തികളായി വളർന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും വ്യത്യസ്ത സമ്പദ്വ്യവസ്ഥകളെ പ്രതിദാനം ചെയ്തു. അമേരിക്കയുടെ നേതൃത്വത്തിൽ മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ചേരിയും രൂപപ്പെട്ടു. ബ്രിട്ടീഷ് ചരിത്രകാരനായ ആർണോൾഡ് ടോയംപി ഇതിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചു. ഈ ആശയപരമായ വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരത്തിന് വഴിതെളിച്ചത്. ശീതസമരം സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു മുഖമാണെന്ന തിരിച്ചറിവാണ് ഇരുചേരികളിലും ഭാഗമാകാത്ത ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ ചേർന്ന് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുവാൻ കാരണമായത്. 20th Century അന്ത്യദശകത്തിൽ സോവിയറ്റ് യൂണിയന് തകർച്ച സംഭവിച്ചു. മിഖായിൽ ഗർബച്ചോവിൻ്റെ ഗ്ലാസ്നസ്റ്റ്, പെരിസ്ട്രോയ്ക്ക എന്നീ ഭരണപരിഷ്കാരങ്ങളും സോഷ്യലിസ്റ്റ് അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനവും പരാജയമായി. ഗർബച്ചോവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം ഇല്ലാതെയായി. 15 സ്വതന്ത്ര അധികാര കോൺഫെഡറേഷനുകളായി സോവിയറ്റ് യൂണിയൻ മാറി. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഇരുധ്രുവ ലോകം ഇല്ലാതാകുന്നതിനും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകം ഉയർന്നു വരുന്നതിനും കാരണമായി. 2 ലോകയുദ്ധങ്ങൾക്കൊടുവിൽ ലോകത്ത്

0: പുതിയൊരു സാമ്പത്തിക ക്രമം ഉയർന്നു വന്നു. ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നീ നൂതന ആശയങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ വളർച്ചയ്ക്ക് കാരണമായി. അന്യരാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇത്തരം കമ്പനികൾ വികസിത വികസ്വര രാജ്യങ്ങളിലെ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. ഇതിനെ നവസാമ്രാജ്യം, നിയോ കൊളോണിയലിസം എന്നു പറയുന്നു. വികസ്വര രാജ്യങ്ങൾ പ്രധാനമായും ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളായി മാറി. പുതിയൊരു ഉപഭോഗ സംസ്കാരം ലോകത്ത് ഉയർന്നു വന്നു. വിവരസാങ്കേതികവിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്താരാഷ്ട്ര വിനിമയവും ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകി. അങ്ങനെ രണ്ട് ലോകമഹായുദ്ധങ്ങൾ ലോകചരിത്രത്തിൻ്റെ തന്നെ ഗതിമാറ്റിയ മഹാസംഭവങ്ങളായി പരിണമിച്ചു.
1: ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ. ഇതേക്കുറിച്ച് കോഴിക്കോട് സെൻറ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രാധ്യാപകൻ രാജു ജേക്കബ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.
2: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
3: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു.

മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മെഴുതിരിയും വെള്ളപ്ലകും തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ. എത്തിപ്പോയി, എത്തിപ്പോയി, എത്തിപ്പോയി, എത്തിപ്പോയി. പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിൻ്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെ

0: യും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറേ നടന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാര് താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴ വീഴുക എന്ന്. അതറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞു നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വയ്ക്കട്ടെ. മരമേ മരമേ, ഉമ്മ ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ച് കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണം. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്നാ വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണു. ഈശ്വര, അവരൊക്കെ ചുറ്റും വന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ, അച്ഛനെ, അവളെ, ഏട്ടനെ ഓർമ്മ വരണു. മണികണ്ഠന് എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ? അവനും പോയോ?
1: അതെ, എല്ലാരോടുമായി പറയാണ്, ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കിൽ. ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാവരും പോയേ പോയേ.
0: ഭാഗ്യം പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൂടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ച് ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോ ഞാൻ അന്തം വിട്ടു നിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകൾ ഒന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നൂന്ന് പറഞ്ഞ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല
1: എന്ന് പറഞ്ഞു.

0: എന്നപ്പോ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കുട്ടൻ അത് മറന്നോ? രാ ചുല്ലു. കുട്ടൻ അറിയാലോ രാ രാത്രിയുടെ രാ.
1: കുട്ടനത് മറന്നു രാ ചൊല്ലു. കുട്ടൻ അറിയാലോ രാ രാത്രിയുടെ രാ.
0: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പോൾ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ.

0: Això que...
1: Ara. Ara. Ara.
0: ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ. കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്. അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാട് മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
1: ഈ കാട്ടിൽ ഈ കുന്നിന് മുകളിൽ ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
0: ആരാ നിങ്ങൾ പറഞ്ഞ ആ അവൾ, കൈപിടിച്ചവൾ?
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
0: പേര്?
1: അഞ്ജന.
0: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
1: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
0: എന്നിട്ട്?
1: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്. നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്. ആർക്കുമില്ല പരാതി.

0: കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയേ ഇല്ല ആർക്കും.
1: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
0: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്. ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
1: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
0: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
1: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
0: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
1: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
0: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ, അങ്ങ് ആരാണ്?
1: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടൽ ഒടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു കുടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും. പക്ഷികൾ ജീവനോടെ കൊത്തിവലിക്കും.
0: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ല പോലെ മരം കയറാൻ അറിയാം.
1: ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
0: ഞാൻ ഒരിക്കലും ഈ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മരാ. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
1: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
0: അതെ.
1: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
0: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ ധാതു നിക്ഷേപങ്ങളെ പറ്റി സർവേ നടത്താനായിരുന്നു അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടി എഴുന്നള്ളിച്ചത്.
1: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതിയാകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
0: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
1: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
0: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
1: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കും മുറുക്കി തൂങ്ങി മരിച്ചാൽ ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
0: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവ ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
1: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
0: മനസ്സിലായില്ല.
1: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോക.

0: വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും അഞ്ജനയുടെയും ഏട്ടൻ്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
1: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
0: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമൊടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വെച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോ നീ എന്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
1: ശരിക്കും
0: ദാ ആ മരത്തിനോട് ചോദിക്ക് എന്താ ഇനി പരിപാടിയെന്ന്.
1: ഹലോ മരം, എന്താ ഇനി പരിപാടി?
2: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
1: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
0: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമുദാ?
2: അതെ അതെ.

0: മുളച്ചു. നഫസിന്റെ സ്വർണ കുംഭങ്ങൾ വാങ്ങിക്കുടിച്ച് ദാഹം തീർക്കാൻ പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു. ഞാൻ സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു.
1: അശോക, ഞങ്ങൾ മരങ്ങളെ

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പോ കത്തിത്തീരും.
0: കിട്ടു, അത് കിടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടാണെന്ന്.
0: അത് ശരിയാണല്ലോ, ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
1: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
0: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
1: നിനക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
0: അതും ശരിയാ.
1: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ആ വീട്ടിൽ

0: ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിൻ്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ, അല്ല കാണണോ? കാണണമെന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്ക്.
1: എന്നാടി മക്കളെ മാറ്റുന്നത്?
2: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി? അപ്പൊ ശനിയോ ഞായറോ പോകാം.
1: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
2: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വന്തം ഭാര്യ മക്കളൊന്നും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിനക്കത് മോശമല്ലേ?
3: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ പെള്ളേറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേര്.

0: പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം. എടി, ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
1: അതായത് അടുത്ത ആഴ്ച അടിവാരത്തില് ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തില് അവർ 300 ഏക്കർ കാട് കൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
2: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കണ്.
1: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലേ? ഒരു കാര്യം ചെയ്യ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടക്ക്.
2: അയ്യോ, അത് അയാളല്ലേ? എന്താ പറ്റി?
1: മരിച്ചു.
2: എങ്ങനെ?
1: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെ തൊട്, നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനമാര് കണ്ടു. അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവന്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്, 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
3: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
4: എടാ, ഞാൻ ഈ മലകളില് ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
3: ഒറ്റയ്ക്കോ?
4: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
3: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
4: മുഴുവനും പറയട്ടെടാ, സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെയില് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
3: അത് പിന്നെ പഴയ പോലൊന്നും അല്ല. ആൾക്കാര് സമരത്തിനൊക്കെ തുട്ട് കിട്ടിയാലേ ഇറങ്ങും എന്നുള്ള അവസ്ഥയിലാ മുതലാളി.
4: നീയും തുട്ട് കിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ, എന്താ ചെലവെന്ന പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
3: അതേറ്റ്. ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ് പോസ്റ്റർ

0: പത്രം ചാനൽ കൊള്ളാം.
1: ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
0: അയ്യോ, അപ്പൊ കേസാവില്ലേ?
1: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
0: എന്നിട്ട്
1: പോലീസ് ലാത്തി ചാർജ്?
0: അയ്യോ,
1: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമസക്തരായത്.
0: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
1: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
0: അപ്പോ എന്നെ കാണാവര് ജയിലിലോട്ട് വന്നാലോ?
1: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്ക് ഇല്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
0: ആദ്യം ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖമായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണ എന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്. ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: എത്ര പേര്, ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞു, മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞു, പുഴ മാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞു, കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞു, വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞു, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞു, സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞു. അശോക, ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
0: ആശ്വാസം.
1: വർഗീയ ലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്. ജീവിതം അടുത്ത് എന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
0: ആയിരുന്നു എന്നല്ല, ആണ്.
1: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്, അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
0: ഞാൻ വേറെ മരം നോക്കിക്കോളാം.
1: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
0: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ, അഗസ്ത്യ മലയിലേക്ക് പോകാൻ നിൽക്കണ മരം, ആ അതിൽ തൂങ്ങിക്കൊള്ളാം.
2: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
1: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
0: എന്തൊക്കെയാ നിങ്ങളീ പറയണേ?

0: മരങ്ങളല്ലേ ചറ പറാന്ന് നിക്കണ്. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
1: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
0: അങ്ങോ? എന്റെ പേര് വിളിച്ചാ മതി.
1: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
0: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
1: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
2: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
1: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ?
2: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
1: ശരി.
2: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും. അശോക, ആ കാണുന്ന വീട്ടിലെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാൻ നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ്, നോക്കൂ.
3: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾ കാവുന്നു.
4: ഏട്ടാ, കടലെന്ന വെള്ളം വെയിൽ കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
3: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോകുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
4: അതെങ്ങനെയാ?
3: മരത്തിന്റെ ഇലയിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും. നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റുപോലെ ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
4: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ ആ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണേ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരും ഇല്ലേ വീട്ടില്?
1: ആശുപത്രി പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛൻ എന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിൽ അടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താ നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്, നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും, കല്ലാണ് എറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും, അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണ?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകളിൽ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം 3 ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: അതായത്
1: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
0: ഉരുൾപൊട്ടൽ

0: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
1: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
0: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
1: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
0: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചു വേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിൻ്റെ ജീവൻ രണ്ട് ദിവസം കഴിഞ്ഞു പോയി. ബാക്കി നാലിനെയും ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണ സഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
1: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
0: എന്തിന്?
1: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
0: അതെ, അതൊരു തീരുമാനമാണ്.
1: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മലതുരന്ന് കോറി പണിതവരുമല്ല. അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
0: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
1: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
0: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
1: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
0: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
1: രാജാവിന്റെ രക്തമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
0: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
1: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
0: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നു കളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
1: അല്ല.
0: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വെക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
1: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?
0: ഈശ്വര
1: മഹാരാജൻ, തൊട്ടുപോകരുതെന്നെ. വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പ്

എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുര നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

0: കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരിയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല. എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ? ഈ നാട്ടിലെ സകലർക്കും ദേഷ്യ അയാൾ. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാള് തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കുന്നു.
0: ആ അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെയൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെ പോലുള്ളവരുടെ നെഞ്ചു നേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കല്ലേ അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ?

0: ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
1: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
0: അതെന്തിന്?
1: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
0: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
1: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല ശോക.
0: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
1: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറമൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
0: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
1: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
0: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മണ്ണിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം, എം ആർ ഗോപകുമാർ, കണ്ണകി, ഭാഗ്യലക്ഷ്മി, അമ്മ, സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി, നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം, അമൽ രാജ്, രാജാവ്, ഐരൂർ മോഹനൻ, മതനേതാവ്, നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ, മഞ്ജുശ്രീ, കുട്ടികൾ.

ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ മൂന്നാം ദിവസമായ നാളെ രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രകാരങ്ങൾ ആദ്യം യേശുദാസ് വാടിയ ഗാനം, ചിത്രം സ്നേഹം, രചന യൂസഫലി കച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

ചിത്രം എൽസമ്മ എന്ന ആൺകുട്ടി, വിജയ് യേശുദാസ്, ശ്വേത എന്നിവർ പാടിയ ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം രാജാമണി.

ചിത്രം സമ്മർ ഇൻ ബത്ലഹേം. യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. പി മാധുരി പാടിയത്. രചന നടുവട്ടം രവീന്ദ്രൻ. സംഗീതം കെ കുഞ്ഞിരാമൻ.